ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ.

സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 30-ലൂടെയാണ്. 1871 ആഗസ്റ്റ് 30 ആധുനിക ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റൂതർഫോർഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1957 ആഗസ്റ്റ് 30 തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കേരള സംസ്ഥാന പിറവിയെ തുടർന്ന് കേരള സർവകലാശാലയായി ദേ മാറിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോണ്ട്ഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയം നിരന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ സമ്മർദ്ദമെന്ന് വിളിക്കാം. സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സമ്മർദ്ദം എന്താണെന്നും അത് ഏതളവിൽ നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നും അതിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ മാനസിക സമ്മർദ്ദം സാധാരണമാണ്. ഒരു പരിധിവരെ സമ്മർദ്ദം നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെ ഗൌരവമായി നിർവഹിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദം അനിവാര്യമാണ്. ഇതിന് ടെൻഷൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ഈ വിധ സമ്മർദ്ദത്തെ സ്വീകാര്യ സമ്മർദ്ദമെന്നും വിളിക്കാം. സമ്മർദ്ദം നമ്മുടെ ദൈനംദിന ക്രിയകളെ ബാധിക്കുകയും ഒരുപക്ഷെ നമ്മെ നിഷ്ക്രിയരാക്കും വിധം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് ക്ലേശ സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങളാണ് അതിനെ ലഘൂകരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അധികരിച്ച ചിന്തയാണ് സമ്മർദ്ദത്തിന് കാരണം. സംഭവത്തിന് തൃപ്തികരമായ ഒരു നിഗമനം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരുവന്റെ ആന്തരിക ചിന്തകളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്നതാണ്. സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരുടെ ആന്തരിക സംവാദങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഫലമോ, അവ അധികരിക്കുന്നു. ഇങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചിന്തകൾ അവർ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാകുന്നു. അതിൽ നിന്ന് ഉരുവാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോ ഒരുപക്ഷെ ജീവിതം തന്നെ തകർത്തു കളയുന്നതോ ആയിരിക്കും. മറ്റാരോടെങ്കിലും തന്റെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരത് നിസ്സാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. കാരണം തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് തന്റെ ആന്തരിക സംഘർഷം. താൻ കണ്ടെത്തുന്ന അർത്ഥതലങ്ങൾ മറ്റാർക്കും മനസ്സിലായെന്ന് വരില്ല. ഇത് ഭയത്തിലേക്കും കോപത്തിലേക്കും മറ്റു സ്വഭാവ പ്രത്യേകതകളിലേക്കും ഒരുവനെ നയിക്കും. മാനസികാരോഗ്യ നില തന്നെ തകരാറിലാക്കുവാൻ മാനസിക പിരിമുറുക്കത്തിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ നടക്കാതെ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ സമ്മർദ്ദ തോത് പ്രദർശിപ്പിക്കുന്നതാണ്. ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞു, ഭാര്യ കുട്ടിയെ പിടിച്ച് തല്ലി, കുട്ടി വീട്ടിലെ പട്ടിക്കൊരു തൊഴി കൊടുത്തു, പട്ടി കോഴിയെ ഓടിച്ചു, കോഴി കാക്കയുടെ പിന്നാലെ പാഞ്ഞു. ഇങ്ങനെ സമ്മർദ്ദം വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്ക് വഴിതിരിച്ചു വിടുകയാണിവിടെ. അതിലൂടെ നമ്മുടെ സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുകയില്ല, പകരം അത് വർദ്ധിക്കുകയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. നിറയെ യാത്രക്കാരുള്ള ബസ്സിൽ കണ്ടക്ടർ നിരന്തരമായി യാത്രക്കാരെ വഴക്കു പറയുന്നുവെങ്കിൽ അയാൾ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നറിയണം. ആ ബസ്സിൽ അതിന് തുല്യമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയുകയും ഒടുവിൽ ഷണ്ടയിൽ കലാശിക്കുകയും ചെയ്യും. ഇതെല്ലാം സമ്മർദ്ദ വിനിമയ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ പരിഹാരത്തിനും ലഘൂകരണത്തിനുമുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത്. താൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയാണ് ഒന്നാമത്തെ പടി. ഇത് ആദ്യമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ശരിയായ വഴിയെന്ന് ആദ്യം തോന്നുന്നതിലേക്ക് ചാടി പുറപ്പെടരുത്. ശരിയായ പോംവഴി കണ്ടെത്തുവാൻ സമയമെടുക്കണം. നമ്മുടെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളിലാണ് സമ്മർദ്ദമുണ്ടാക്കുന്നത് എന്നതിനാൽ എടുത്തുചാട്ടം അപകടം ക്ഷണിച്ചു വരുത്തും. മുന്നിലുള്ള സാധ്യതകളെ ആരായണം, കണ്ടെത്തണം. സമ്മർദ്ദകാരണമായ കാര്യങ്ങളെ ഒരു കഥാരൂപത്തിൽ ചിന്തിക്കുവാനും അതെഴുതുവാനും ശ്രദ്ധിക്കണം. അത് വരുത്തിവെച്ച പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകുമ്പോഴുള്ള ഗുണങ്ങൾ ഭാവനയിൽ കാണണം. കഴിയുമെങ്കിൽ അതും വിശദമായി എഴുതണം. സമ്മർദ്ദം, തലവേദന, ഛർദിൽ, കൊടിഞ്ഞിക്കുത്ത്, ഉദരസംബന്ധമായ രോഗങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നു എന്നറിയുമ്പോഴാണ് അധിക മാനസിക പിരിമുറുക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനസ്സിലാകുന്നത്. സമ്മർദ്ദം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അവിടേക്ക് നടന്നു കയറുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ധൈര്യത്തോടെ ശാന്തമായി മുന്നേറുക.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

കൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെയും സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജൻ എഴുതിയ പേപ്പട്ടി എന്ന കഥ കേൾക്കാം. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് പേപ്പട്ടിയെ കണ്ടത്. റോഡിന്റെ അരികു പറ്റി കറങ്ങിക്കറങ്ങി നടക്കുന്നു. പിറകെ ഒരു കൂട്ടം തെണ്ടിപ്പിള്ളേരുമുണ്ട്. യാത്രക്കാർ ആ വശത്തുകൂടി നടക്കാൻ ഭയപ്പെടുന്നത് അയാൾ കണ്ടു. കുറെ ദൂരെ എത്തുമ്പോൾ തന്നെ റോഡിന്റെ മറ്റേ അരിയിലേക്ക് നീങ്ങുന്നു. ഇതിനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ? അയാൾ തെണ്ടിപ്പിള്ളേരോട് ചോദിച്ചു. ഇല്ല, അതെന്താ? എല്ലാവരെയും കടിക്കട്ടെ, അയാൾ ഞെട്ടി. മനുഷ്യവിദ്വേഷികളായ ഒരു കൂട്ടം പിള്ളേർ ഒരു പേപ്പട്ടിയെയും കൊണ്ട് നടക്കുന്നു, മനുഷ്യർക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ. തല്ലിക്കൊല്ലണം, അയാൾ തീരുമാനിച്ചു. ഓഫീസിലേക്ക് ഒരു ദിവസത്തെ ലീവിന് അപേക്ഷിച്ചിട്ട് അയാൾ പേപ്പട്ടിയുടെ പുറകെ കൂടി. വെയിൽ മൂത്തു. തെണ്ടിപ്പിള്ളേർ പിരിഞ്ഞുപോയി, പേപ്പട്ടി മാത്രം. ആരെയും കടിക്കാതെ എന്നാൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അലഞ്ഞു നടന്നു. അയാൾ അല്പം പിന്നിലായി എതിരെ വരുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഊർജ്ജസ്വരതയോടെ ഓടി. ഉച്ച വന്നു. അയാൾ വിയർത്തൊലിച്ചു. കയ്യിലൊരു ചെറിയ വടി കരുതി. ഈ വെയിലിൽ ഇവനെ കാച്ചണം. വെയിൽ താണു. പേപ്പട്ടി അപ്പോഴും അലഞ്ഞു നടക്കുക തന്നെ. ഇടയ്ക്കിടെ അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ക്രൂരമായി പല്ലുളിച്ചു കാട്ടി. അയാൾ എറിഞ്ഞു. പേപ്പട്ടി പിടഞ്ഞു വീണു. പിന്നെ കുടഞ്ഞെണീറ്റ് പൂർവാധികം വേഗത്തിലോടി. ഓട്, നീ സമുദായത്തിൽ വിഷം ചേർക്കാൻ ഓടുകയാണല്ലേ, സമുദായത്തെ കബളിപ്പിക്കാൻ നടക്കുകയാണല്ലേ, ഓട്. എവിടെ വരെ ഓടുമെന്നൊന്ന് കാണട്ടെ. അയാൾ വീണ്ടും എറിഞ്ഞു. ഏറുകൾക്ക് ശക്തിയേറി. ഏറിൽ നിന്നൊഴിഞ്ഞ് അവൻ അടുത്തുള്ള ഒരു മദ്യഷാപ്പിലേക്ക് ഓടിക്കയറി. അയാൾ ഒപ്പം എത്തിയപ്പോഴേക്കും അവൻ ചെറ്റ പൊളിച്ച് പുറത്തു ചാടിയിരുന്നു. എന്താ എന്താ, ചാരായം കുടിച്ചുകൊണ്ടിരുന്നവർ ചാടിയെണീറ്റു. പേപ്പട്ടി എവിടെ, ഇതിലേ പോയി, അയാൾ ഭയത്തോടെ പറഞ്ഞു. അത്രയേ ഉള്ളൂ, അവർ ഇരുന്നു. അവരെല്ലാം കൂടി ആർത്തു ചിരിച്ചു. അയാൾ കൂടുതൽ കനമുള്ള ഒരു വടി കണ്ടുപിടിച്ച് പുറത്തേക്കൂടി. വൈകുന്നേരമായപ്പോഴേക്കും പേപ്പട്ടിയും അയാളും കൂടി നഗരം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞിരുന്നു. പേപ്പട്ടി മദ്യപിച്ചിരുന്നു. കാറ്റിൽ മണം തങ്ങി നിന്നു. പേപ്പട്ടിക്കും അയാൾക്കും പിന്നിലായി ഒരു കൂട്ടം ആളുകൾ നടന്നും ഓടിയും പിന്തുടർന്നിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നിന്നു. അയാൾ നടക്കുമ്പോൾ അവരും നടന്നു. ക്ഷുഭിതമായ ജനക്കൂട്ടം. പേപ്പട്ടി അയാൾ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ ഒരുമിച്ച് ഭയന്നു കൂവി. അയാൾ അവരെ ശ്രദ്ധിക്കാതെ വീണ്ടും തന്റെ കൃത്യത്തിൽ വ്യാപൃതനായി. അനുധാവനം തുടർന്നു. പിറകിൽ അംഗസംഖ്യ കൂടുന്നതായും അവർ ഭയപ്പെടുന്നു തന്നെയാണെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. അവർ അറിയുന്ന കല്ലുകൾ പിന്നിൽ വന്നു വീഴുന്നു. സന്ധ്യെത്തി. പേപ്പട്ടിയെ കാണാൻ കൂടി വിഷമമായി. അത് ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഓടിക്കൊണ്ടിരുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ടോർച്ചും ചൂട്ടുമൊക്കെയായി പുറകെയുണ്ട്. ഇടയ്ക്കിടെ ഏറുകൾ വന്നു വീഴുന്നുമുണ്ട്. അയാൾ ഓടിയപ്പോൾ അവർ ഓടി. അയാൾ നിന്നപ്പോൾ അവർ നിന്നു. അയാളുടെ ദേഹത്ത് കല്ലുകൾ വന്നു വീണു. പിറകിൽ നിന്നാരോ പേപ്പട്ടി പേപ്പട്ടി എന്ന് വിളിച്ചു പറയുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. ഓടി ക്ഷീണിച്ചപ്പോൾ അയാൾ നിന്നു. അയാളുടെ കാലുകൾ തളർന്നിരുന്നു. അതുകൊണ്ട് മുൻകൈകളിലും കാലുകളിലുമായി ശരീരം താങ്ങി നിർത്തിക്കൊണ്ട് അയാൾ അണച്ചു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും സാധിച്ചില്ല. നാവ് ഉണങ്ങി വരണ്ടിരുന്നു. അയാൾ അലറി. ശബ്ദം പുറത്തു വന്നപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. താൻ കൊരിക്കുന്നു, ശരിയായ ഒരു പട്ടിയെപ്പോലെ. ജനക്കൂട്ടം അടുത്തു വന്നു. അയാൾ കൊരിച്ചുകൊണ്ട് വൈരാഗ്യത്തോടെ അവരുടെ നേരെ ചാടി വീണു. അപ്പോൾ ഒരു പരന്ന കാർ പതറിപ്പാഞ്ഞ് ഒഴുകി വന്നു. ജനക്കൂട്ടത്തെ കണ്ട് കാറിന്റെ വേഗം കുറഞ്ഞു. പിൻസീറ്റിൽ മലർന്നു കിടക്കുന്ന രൂപത്തെ അയാൾ കണ്ട് ഞെട്ടിപ്പോയി. അയാൾ അതിന്റെ നേരെ കൊരിച്ചു. പേപ്പട്ടി നിസ്സംഗഭാവത്തോടെ തളർന്നു കിടന്ന് കൊരിക്കുന്ന അയാളെയും ജനക്കൂട്ടത്തെയും നോക്കിയിരുന്നു. കാർ നീങ്ങിപ്പോയി. അയാൾ അത്യുച്ചത്തിൽ കുരിച്ചുകൊണ്ടിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മതി.

അനാദിയായ കാലത്തിന്റെ ഏതവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കന്തിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. 11 ടൺ അവശ്യ വസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26ാമത് SCU ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
1: നേപ്പാൾ പ്രളയത്തിലകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 761 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ൽ പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ൽ പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റു ഭാഗങ്ങളും ായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യ വസ്തുക്കളും കരസേനയുടെ 13 അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൌ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് 2. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ 1 സ്ഥാനം നേടിയാണ് 14 വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00 പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ കയറ്റുമതികളുടെ എണ്ണം 675 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഒരു കത്ത് വായിച്ചുകൊണ്ട് തുടങ്ങാം. കരുണാസായി റേഡിയോയ്ക്ക് സ്നേഹപൂർവ്വം ജയശ്രീ എഴുതുന്ന കത്ത്. കരുണാസായി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ് ഞാൻ. കരുണാസായി റേഡിയോയുടെ എല്ലാ പരിപാടികളും എനിക്കിഷ്ടമാണ്. എങ്കിലും ഇഷ്ടം അടുക്കളയോടാണ് കൂടുതൽ. ഓരോ ദിവസവും ഓരോരോ വിഭവങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ എവിടുന്നാണ് ആലോചിച്ചു കൊണ്ടുവരുന്നതെന്ന് അത്ഭുതപ്പെടുന്നവരാണ് ഞങ്ങൾ. BSW കഴിഞ്ഞ ആളാണ് ഞാൻ. തുടർന്ന് പഠിക്കണമെന്നും സാമൂഹിക സേവനം ചെയ്യണമെന്നുമായിരുന്നു ആഗ്രഹം. വിവാഹത്തോടെ എല്ലാം അവസാനിച്ചു. ഗായത്രി ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ പലതും എന്റെ ജീവിതത്തെക്കുറിച്ചാണെന്ന് തോന്നും. പെൺകുട്ടികൾക്ക് വ്യക്തിത്വമില്ലാത്ത ലോകത്ത് പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചേച്ചി ഇത്രയും ശക്തമായി പറയുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. ചേച്ചി, ഒരു ദിവസം ബാല്യകാലത്തെ കളികളെക്കുറിച്ചൊക്കെ പറഞ്ഞുവല്ലോ. ഇനിയും ധാരാളം കളികളുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയണേ. അതൊക്കെ കേൾക്കുമ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയുന്നത്. ചേച്ചി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ഇനിയും ധീരമായി പറയണം. ഇനിയുള്ള തലമുറയെങ്കിലും അതൊക്കെ മനസ്സിലാക്കുമല്ലോ. എല്ലാ പരിപാടികളും ഒന്നിനൊന്നു മെച്ചം. അടുക്കളയ്ക്ക് ഒന്നുകൂടി അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷമുണ്ട് ജയശ്രീ. തിരിച്ചും കരുണാസായി റേഡിയോയുടെ സ്നേഹം അറിയിക്കുന്നു, പ്രത്യേകിച്ച് അടുക്കളയുടെ. അടുക്കളയിൽ കളികളെക്കുറിച്ച് പറഞ്ഞതിലെ സന്തോഷം അറിയിക്കുന്നു. ശരിയാണ്, ഇനിയും ഏറെ പറയാനുണ്ട്. കളിച്ചു തിമിർത്ത ബാല്യകൌമാരങ്ങളെ എങ്ങനെ മറക്കാനാണ്? ഒരല്പം ഇടവേള കിട്ടിയാൽ അതിനി സ്കൂളിലാവട്ടെ, ട്യൂഷൻ സെന്ററിലാവട്ടെ, വീട്ടിലാവട്ടെ, ആ സമയം കളിച്ചിരിക്കും എന്നതിൽ സംശയമില്ല. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ, കൃഷിയില്ലാതെ കിടക്കുന്ന വെളിപ്പറപ്പുകൾ, പറങ്കിമാവിൻ തോട്ടങ്ങൾ, പുലിപ്പാറയുടെയും മൊട്ടച്ചുകുന്നിന്റെയും മുകൾ പരപ്പുകൾ, പുഴയും തോടും കുളങ്ങളും എല്ലാം കളിക്കളങ്ങളാക്കി മാറ്റിയ കുട്ടിക്കാലം. കുഞ്ഞു പ്രായം മുതലേ തന്നെ കളിച്ചു രസിക്കാനാണ് ഇഷ്ടം. കാട്ടിപ്പാം കൂട്ടിപ്പാം കാടനെയും നായയും പേടിക്കോ എന്ന് കുട്ടിയോട് ചോദിക്കും. ഇല്ല എന്ന് കുട്ടി പറയും. കണ്ണിലേക്ക് ഊതും. കണ്ണടച്ചാൽ പേടിച്ചേ പേടിച്ചേ എന്ന് കുട്ടിയോട് പറഞ്ഞുകൊണ്ട് ചിരിക്കും. കുട്ടിയും ചിരിക്കും. ഇതെന്ത് കളിയെന്നൊന്നും ബുദ്ധിജീവപരമായി ചോദിച്ചു കളയരുത്. വീടിനകത്ത് കണ്ണൻ ചിരട്ടയിൽ ഇന്നത്തെ കുട്ടികൾ മണ്ണപ്പം ചുട്ടു കളിക്കാറുണ്ടോ? ഇല്ല തന്നെ. പമ്പരം കറക്കാൻ എറിയുന്ന കുട്ടികൾ ഉണ്ടാവോ? സാധ്യതയില്ല. വയലാറിന്റെ ആത്മാവിലൊരു ചിത എന്ന കവിതയിൽ വയലാർ പറയുന്നത് അച്ഛന്റെ മരണദിനത്തിൽ തീരെ കുട്ടിയായിരുന്ന തന്റെ ഏറ്റവും വലിയ വിഷമം ചന്ദനപ്പമ്പരം എങ്ങോ കളഞ്ഞുപോയി എന്നതായിരുന്നു അത്രേ. ചന്ദനപ്പമ്പരം ഞങ്ങൾക്കൊന്നും പരിചിതമായിരുന്നില്ല. കാഞ്ഞിരക്കുരുവിൽ ഈർക്കിൽ തുളച്ചു കയറ്റി ഉണ്ടാക്കുന്ന പമ്പരമായിരുന്നു സാധാരണ. ഒരു 10 മിനിറ്റ് നിന്ന് കറങ്ങും, പിന്നെ തലചുറ്റി വീഴും. മരിച്ചീനിക്കായിൽ ഈർക്കിൽ കയറ്റിയും പമ്പരമുണ്ടാക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് അതായിരുന്നു കൂടുതൽ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ശരിക്കും പഠിച്ചത് പമ്പരത്തിൽ നിന്നാണ്. പമ്പരത്തിൽ ഉറുമ്പിനെ വെച്ച് കറക്കി കാണിച്ച്, ഉറുമ്പ് അപ്പോഴും ഓടി നടക്കുന്നത് കാണിച്ച്, സ്വയം കറങ്ങുന്ന ഭൂമിയിൽ ഇതുപോലെയാണ് നമ്മൾ നടക്കുന്നത് എന്ന് പറഞ്ഞു തന്നത് കൊച്ചേട്ടനാണ്. മരിച്ചീനിക്കായ കൊണ്ട് പമ്പരമുണ്ടാക്കാനുള്ള എളുപ്പം അതിന്റെ അടിയിലൊരു മുനയുണ്ട് എന്നതാണ്. അത്തിൽ ഇത്തിൽ പറങ്കിപ്പാള കെട്ടുമശട്ടു വസൽ. അർത്ഥമൊന്നും ചോദിക്കരുത്, അങ്ങനെയൊരു കളി ഉണ്ടായിരുന്നു, കൊന്നി ഗ്രാമ്പ്. അതെന്ത് ഗ്രാമ്പ്? അങ്ങനെയും ചോദിക്കരുത്. ഒറ്റക്കാലിൽ ചാടി കളം ചവിട്ടുന്ന കളി. അക്കുകളി, കക്കുകളി, ചക്കുകളി എന്നൊക്കെ പേരുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തെ പാണ്ടികളി. അതുപോലെ ഒറ്റക്കാലിൽ ചാടി ചാടി മറ്റുള്ളവരെ തൊടുന്ന കളിയാണ് കൊന്നിഗ്രാമ്പ്. ഞൊണ്ടിക്കളി എന്നു പേരുണ്ട്. ഒരാളെ തൊട്ടാൽ അയാൾ പിന്നെ ഒറ്റക്കാലിൽ ഞൊണ്ടി മറ്റുള്ളവരെ തൊടണം. എന്തുകൊണ്ടാണെന്നറിയില്ല, മാധവി അമ്മൂമ്മയ്ക്ക് ഈ കളി ഇഷ്ടമായിരുന്നില്ല. കളി കണ്ടാൽ അവർക്ക് കലി കയറും. ഒറ്റക്കാലുള്ളവര് കിടന്ന് കഷ്ടപ്പെടുന്നു, അപ്പോഴാണ് ഇവിടെ രണ്ടു കാലുമുള്ളവര് കിടന്ന് ഞൊണ്ടുന്നത്. മാധവി അമ്മൂമ്മ വരുമ്പോ ഞങ്ങൾ കളി നിർത്തും. ഞങ്ങൾക്ക് വിശക്കുന്നതുവരെ അവരവിടെ തന്നെ നിൽക്കും.

കണ്ണുപൊത്തി കളി രസമുള്ള കളിയായിരുന്നു. കളിക്കാരിലൊരാൾ ഒരു കുട്ടിയുടെ കണ്ണുപൊത്തി പിടിക്കും. അയാളുടെ കയ്യിൽ വളപ്പൊട്ടോ പെൻസിലോ സേഫ്റ്റി പിന്നോ കൊടുക്കും. കണ്ണു പൊത്തി പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും നടത്തി എവിടെയെങ്കിലും കൊണ്ട് അത് വയ്പ്പിക്കും. എന്നിട്ട് പഴയ സ്ഥാനത്തെത്തിക്കും. കണ്ണുപൊത്തിയ കൈമാറ്റും. ഇനി ഒളിച്ചു വെച്ച സാധനം കണ്ടെത്തണം. നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ തോറ്റു. സുന്ദരിക്ക് പൊട്ടുതൊടും പോലൊരു കളി. പൂ പെറുക്കാൻ പോരുന്നു എന്ന കളി മറന്നുപോയെങ്കിലും പാട്ടോർമ്മയിലുണ്ട്. പൂ പെറുക്കാൻ പോരുന്നു പോരുന്നു അതിരാവിലെ എന്ന് ഒരു സംഘം പാടി മുന്നോട്ട് വരും. അപ്പോൾ എതിർ സംഘം തിരികെ ചോദിക്കും, ആരെ നിങ്ങൾക്കാവശ്യം ആവശ്യം അതിരാവിലെ? ഇതിനെല്ലാം താളാത്മകമായ ചലനങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. ശ്രീലതയെ ഞങ്ങൾക്കാവശ്യം ആവശ്യം അതിരാവിലെ. ആരു വന്നു കൊണ്ടുപോവും കൊണ്ടുപോവും അതിരാവിലെ. തുളസി വന്നു കൊണ്ടുപോവും കൊണ്ടുപോവും അതിരാവിലെ. രസാവഹമാണ് കളി. ഒരുതരം എയറോബിക്സിന്റെ ഫലം തന്നിരുന്നു ഈ കളി. ഇനി തോലിടൽ കളിയാണ്. തൂപ്പിടൽ കളി എന്നും പേരുണ്ട്. ചിലയിടങ്ങളിൽ തൂപ്പ് വച്ച് കളി എന്നും പറയും. തൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലയോടുകൂടിയ കമ്പ്. വട്ടത്തിൽ കുട്ടികളിരിക്കും. ഒരാൾ തൂപ്പ് മറച്ചു പിടിച്ച് വട്ടത്തിൽ നടക്കും. കാണാതെ ഒരാളിന്റെ പുറകിൽ കൊണ്ടുവയ്ക്കും. കൊല കൊല മുന്തിരി ചെമ്പേ റോസക്ക എന്ന പാട്ടും അകമ്പടിയുണ്ടാകും. കൊത്തൻ കല്ല് കളിക്ക് പ്രാദേശികത മാത്രമല്ല സാർവദേശീയതയുണ്ട് എന്നതാണ്. ഉരുണ്ട ചെറിയ കല്ലുകളാണ് കളിപ്പാട്ടം. ഇത് പുസ്തകസഞ്ചിയിൽ ഇട്ടുവരെ നടന്നിരുന്നൊരു കാലം. കൊത്തൻ കല്ല് കളിക്ക് കൊത്തൻ കല്ലാറാടുക എന്ന് പറയാറുണ്ട്. മാധവിയമ്മൂമ്മയ്ക്ക് കൊത്തൻ കല്ലുകളി ഇഷ്ടമുണ്ടായിരുന്നില്ല. കല്ലാടും വീട്ടിൽ നെല്ലാടില്ല എന്നായിരുന്നു മാധവിയമ്മൂമ്മയുടെ പ്രമാണം. കല്ല് കളിക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ചെറിയ മരോട്ടിക്കായ അമ്മാനയാട്ടം, നാരങ്ങ, വലിയ പുന്നക്കായ എന്നിവ കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് അമ്മാനയാട്ടം. രണ്ട് അമ്മാനക്കായ മാറി മാറി മേലോട്ടെറിഞ്ഞ് താഴെ വീഴാതെ പിടിക്കുന്നതാണ് രീതി. മൂന്ന് കായ ഉപയോഗിച്ച് അമ്മാനാട്ടം കളിക്കുന്ന മിടുക്കരും ഉണ്ടായിരുന്നു. അമ്മാനയാടുമ്പോ പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു. തന്തിനാരോ തന്നാരോ തക തന്തിനാരോ തന്നാരോ എന്ന താളത്തിലുള്ള പാട്ട്, വരുവിൻ വരുവിൻ സോദരിമാരെ പാശക്കളിയിൽ വിരുദുകൾ കാട്ടാൻ എന്ന് തുടങ്ങി രാജ്യസ്തുതിപരമായ പാട്ടുകൾ പാടിക്കളിക്കുന്ന പാശങ്ങക്കളി. അതിന് നല്ല പഴക്കമുണ്ട്. കയറു പിരിച്ച് അതിലോരോന്നിൽ പിടിച്ച് ചുവടുവെച്ച് പാടിക്കളിക്കുന്ന രീതി. കളികളങ്ങനെ എന്തല്ല! തലപ്പന്ത് കളി, കുഴിപ്പന്ത് കളി, കുറ്റിപ്പന്ത് കളി, ഏറുപന്ത്, കുട്ടിയും കോലും, വട്ടുകളി, ഇരുപത്തെട്ട് നായും പുലിയും, കുഴിക്കല്ല് കളി, കളിത്തട്ട് കളി, പശുവും പുലിയും, ഗോലികളി, തായംകളി, അരിപ്പോ തിരിപ്പോ, അച്ചുകളി, കാക്കക്കളി, കടുകടുകളി, അടിച്ചേച്ചോട്ടം, പകിടകളി, ഇങ്ങനെ എത്രയെത്ര കളികൾ ഇനിയുമുണ്ട്. കൊമ്പര കൊമ്പര, അണ്ടയ്ക്ക മുണ്ടയ്ക്ക, കഞ്ഞീം കറിയും കളി, കണ്ണാമ്പൊത്തി, ചെമ്പഴുക്കാക്കളി, അക്കാപ്പൂക്കേലി കയ്യിലോ, സാറ്റുകളി, മൈനസ് കളി, ആറാട്ടുകളി, ഒന്നാം തല്ലിപ്പാറ്റ, കുഴിക്കല്ല് കളി, നാരങ്ങാപ്പാല്, അന്താക്ഷരി, അക്ഷരശ്ലോകം, സിനിമാ പേരിട്ട് കളി എന്നു തുടങ്ങി ഒരു കാലത്തെ സമ്പന്നമാക്കിയിരുന്ന എത്രയെത്ര വിനോദങ്ങൾ! ശാരീരിക വ്യായാമത്തിന് ഉതകുമായിരുന്ന കളികളെല്ലാം ആളുകൾ മറന്നു. ചതുര വെളിച്ചത്തിനുള്ളിലെ ഗെയിമുകളിൽ മതിമറക്കുകയും ചെയ്തു. ഓരോ കാലത്ത് ഓരോന്ന്. അല്ലാതെന്തു പറയാൻ.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ദൈവത്തെ വിട്ട് ഓടി അകലുകയാണ് ആധുനിക മനുഷ്യൻ. എന്നാൽ അതിനനുവദിക്കില്ലെന്ന് വാശി പിടിച്ച് മതങ്ങൾ ദൈവങ്ങളുടെ പ്ലക്കാർഡുകൾ പിടിച്ചു പുറകെയുണ്ട്. 4,300-ലധികം മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഒപ്പം വേണം. ആളുകളെ കൂട്ടാനുള്ള എളുപ്പവഴി ദൈവഭയം അവരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കഴിയുമെങ്കിൽ അത് കുട്ടിക്കാലത്തെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും ശ്രമിക്കും. മുതിർന്നാലും അറിവേറെ നേടിയാലും അത് മാഞ്ഞുപോകില്ല. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറസ് ആക്രമണം പോലെ അത് വിട്ടുപോകാതെ കിടക്കും. മതവും ദൈവവുമില്ലാതെ ജീവിതമില്ല എന്ന അവസ്ഥ വരും. രണ്ടും ഒന്നു തന്നെ എന്ന് തോന്നലുണ്ടാകും. ജനിച്ചപ്പോഴേ മതം കൂടെയുണ്ടായിരുന്നു എന്ന വിശ്വാസം ദൃഢപ്പെടും. മതം വ്യക്തിത്വത്തിൽ കലരും. അതാണ് അതിന്റെ രഹസ്യ അജണ്ട. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ വിട്ട് സയൻസിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തിപൂർവം ജീവിക്കുക, ചിന്തിക്കുക എന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുടെ ഗുഹാമുഖങ്ങളിൽ വെളിച്ചമെന്ത് എന്നറിയാതെ ജീവിക്കുക എന്നതല്ല. കാര്യങ്ങളെ ചിലരെങ്കിലും യുക്തിപൂർവം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് മറന്നുപോകരുത്. തമ്പുരാനെ ചോദ്യം ചെയ്യാതെ ജനാധിപത്യം പുലരില്ല എന്ന് പറയുന്നത് പോലെയാണത്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ യുക്തിയുടെ ശരങ്ങൾ

കൊണ്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നു വീഴും. ചോദ്യങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം പഴമയും ഏകാധിപത്യവും രാജവാഴ്ചയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൽപ്പിക്കാൻ താങ്കളാരാ എന്ന ചോദ്യം ദൈവത്തിന്റെ മുന്നിലും രാജാവിന്റെ മുന്നിലും സാധ്യമല്ല. അതനുസരിച്ചു കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ചോദ്യമുന്നയിച്ചാൽ ചിലപ്പോൾ കൊന്നുകളയും. ചോദ്യത്തെ വിശകലനം ചെയ്യാൻ പോലും തയ്യാറായി എന്നു വരില്ല. ആധുനിക തലമുറ അന്ധവിശ്വാസത്തിനും ഫ്യൂഡലിസത്തിനും രാജവാഴ്ചയ്ക്കും മതാധിപത്യത്തിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്ന് മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി നീല പത്മനാഭൻ രചിച്ച കിളിവാതിലിനപ്പുറം എന്ന കഥ കേൾക്കാം. ജനാലയുടെ അടുത്തുനിന്ന് മാറൂ മാറൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ബുദ്ധി, പക്ഷെ അത് വകവയ്ക്കാതെ എതിർവശത്തെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് ഇരുട്ടിൽ പരതുന്ന കണ്ണുകൾ, മനസ്സിൽ കണക്കുന്ന ഭയം, എന്നിരുന്നാലും ജനലിന്റെ അടുത്തുനിന്ന് മാറാൻ കൂട്ടാക്കാത്ത കാലുകൾ, അർദ്ധരാത്രി കഴിഞ്ഞ് പിന്യാമത്തിന്റെ മയക്കത്തിൽ ലയിച്ചു കിടന്ന തെരുവ്, വിജനം, മങ്ങിയ നിലാവിൽ നനഞ്ഞു നിൽക്കുന്ന ആ വീട് ത്രികോണമായ ശിരസുള്ള ഒരു വിചിത്ര ജന്തുവായി അറപ്പളവാക്കി. അത് വീടാണോ അല്ല കുടിലാണോ? പുറമ്പോക്കിൽ ആ തള്ളക്കിളവി അവരുടെ ആയകാലത്തിൽ നിർമ്മിച്ചതാണെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിലും ഭാഗപ്പിരിവുകൾ, വേർതിരിച്ചിലുകൾ. മധ്യഭാഗത്തിൽ തള്ളക്കിഴവി, രണ്ടു വശത്തും പ്രത്യേകം പ്രത്യേകം ഭാഗത്തിൽ മൂന്ന് പുത്രികൾ, ഒരു പുത്രൻ, ഇങ്ങനെ മൊത്തം അഞ്ചു പൊറുതികൾ. നടുക്കുള്ള ഭാഗത്തിലെ അമ്മയുടെ കൂടെ കിഴക്കുവശമുള്ള മുറിയിൽ മകൻ വേലപ്പൻ മാത്രം കുറേ ദിവസം മുൻപ് വരെ താമസിച്ചിരുന്നു. വിവാഹത്തിന് ശേഷവും മൂന്ന് പുത്രികളും അവരവരുടെ കെട്ടിയോന്മാരുടെ വീടുകളിൽ പോയതായി കണ്ടില്ല. മൂത്ത മോളും ഇളയ മോളും കെട്ടിയോന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ തന്നെയുണ്ട്. നടുക്കുള്ള മകൾ പൊന്നമ്മയുടെ കെട്ടിയോൻ ചാത്തപ്പൻ, അയാൾ മാത്രം കൂടെ കൂടെ ഇവിടെ വന്ന് കെട്ടിയോളെയും കുട്ടികളെയും കണ്ട് കുറേ നേരം വഴക്കിട്ട് തന്റെ അവകാശം സ്ഥാപിച്ചിട്ട് മടങ്ങിപ്പോവാറുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ തന്റെ വീട്ടിലെ ഈ മുറിക്കകത്ത് ഇരുട്ടിൽ നിന്നുകൊണ്ട് ഈ അസമയത്ത് ആ വീട്ടിൽ താൻ അന്വേഷിക്കുന്നത് എന്തിനെയാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരുവിധ ഭയത്തോടെ ഇങ്ങനെ ഇവിടെ ജനാലയുടെ അടുത്ത് നിൽക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത വികാര വിചാരങ്ങൾ. അതൊരു ഞായറാഴ്ചയാണ്. രാവിലെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് പത്രത്തിൽ മുഴുകിയിരുന്നു. മണി ഏഴരയായി കാണും. പെട്ടെന്ന് എതിർവശത്തെ വീട്ടിൽ കൂട്ടക്കരച്ചിൽ. സാരമാക്കിയില്ല. സാധാരണയായി തണുപ്പ് വിട്ടുമാറാത്ത ഇതുപോലെയുള്ള പ്രഭാതങ്ങളിൽ ചൂടേറിയ വഴക്കുകൾ അവിടെ കോലാഹലമായി അരങ്ങേറുന്നത് പതിവാണ്. കോപാവേശമായ നിലവിളികൾ, തെരുവാക്കുകൾ, അടിപിടികൾ, ഇതൊക്കെ സർവ്വസാധാരണം. ഇതിൽ കുട്ടികൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ ആരും മോശക്കാരല്ല. ആ തള്ള മാത്രം ഇപ്പോൾ കുറേ ദിവസങ്ങളായി ചീത്ത സ്വാധീനമില്ലാത്തതുകൊണ്ട് മൗനമായി, മൂകസാക്ഷിയായി. അനിയ, വേലപ്പ, എന്ത് കാര്യമാണ് നീ ചെയ്തു കളഞ്ഞത്? ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടുഭാഗത്ത് കിഴക്കുവശമുള്ള മുറിയുടെ കതകിനെ അത് അകത്തുനിന്ന് അടച്ചു കുട്ടിയിട്ടിരിക്കുന്നു. വെട്ടുകത്തിക്കൊണ്ട് അടിച്ചു പൊളിച്ച് തുറക്കുന്ന പൊന്നമ്മ, തെരുവുവാസികൾ, വഴിപോക്കർ എല്ലാവരും അവിടെ വന്ന് കൂടിയിരുന്നു. ആ മുറിയിലെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന വേലപ്പന്റെ ശരീരം, തെരുവ് വേവലാതിപ്പെട്ടു. ആകപ്പാടൊരു ബഹളം. അകത്തുപോയി നോക്കാനായി വെപ്രാളപ്പെടുന്നവർ, എത്തി നോക്കിയിട്ട് വിളറി വെളുത്ത മുഖത്തോടെ വെളിയിൽ വരുന്നവർ. കുറേ മുമ്പ് തെരുവറ്റത്തെ ചായ

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി

0: മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
1: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
2: മിസ്റ്റർ തങ്കപ്പൻ നായർ?
3: അതെ.
2: താങ്ക് യു. ഐ ആം എ മേനോൻ ആൻഡ് എം കെ മേനോൻ കമ്മിങ് ഫ്രം കോട്ടയം. കാർ ടോക്കിംഗ് അച്യുതൻ മാരേജ് പ്രോബ്ലം.
3: അച്യുതൻ?
2: Yes, Achyutan. Come on, sit and talking. Come on.
3: Anusilayilla.
2: Understanding English difficulty?
3: Ningal aaranennu enikku manasilayilla.
2: You English not okay.
3: Saar ippo England il nerittu varunna valiya?
2: No.
3: എനിക്ക് കുറച്ച് മലയാളം അറിയാം.
2: ഓ, അപ്പൊ മലയാളം മതി,
3: അതായിരിക്കും കൂടുതൽ സൗകര്യം.
2: അച്യുതനെ കണ്ടു. എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു അമ്മ അവനോട് ആലോചിക്കാൻ.
3: എവിടെയാ നാടെന്ന് പറഞ്ഞത്?
2: കോട്ടയം. എന്റെ മക്കൾ മൂന്ന് പേർ ദുബായിലാ. അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം. അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത്.
3: അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല, അവന് ഇഷ്ടം പോലെ അവന് ശമ്പളം. മാസം 8000 രൂപയാണെന്നാ.
2: ഓക്കെ, എനിക്കറിയാം. എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനെ കിട്ടണം.
3: അതെ, പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ.
2: പണം എനിക്കൊരു പ്രശ്നമല്ല. റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാ മതി.
3: ഏതായാലും അടുത്ത ആഴ്ച തൊട്ട് ഞാൻ അങ്ങോട്ട് വരാം. പെൺകുട്ടി ഒന്ന് കണ്ട് ജാതമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
4: ക്രാങ്ക് പൊട്ടി, ബസിന്റെ ക്രാങ്ക് പൊട്ടി, ട്രിപ്പ് മുടങ്ങി.
3: നിനക്കൊക്കെ തോന്നുന്നു പൊട്ടിച്ചോ
4: മുതലി. അത്
3: എന്താ വേണ്ട ഒരു മേറന്ന് വാങ്ങിക്കാൻ?
4: ഒരു 15000 രൂപയുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം.
3: 15000 രൂപയോ? എന്റെ ഇല്ല, ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലോ കിട്ടിയിട്ടുണ്ടോ? വാങ്ങി തന്നു പോലെ.
2: ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15000 അല്ലേ വേണ്ടു?
3: തൽക്കാലം അത് വേണമെന്നില്ല.
4: നമ്മൾ ഈയിടെ എവിടെയോ വെച്ച് കണ്ടല്ലോ. കണ്ടു.
2: ഐ ആം എം കെ മേനോൻ കോട്ടയം കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം.
4: പ്രീതി അന്നാ ലോഡ്ജില് നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല.
2: ഹു ഈസ് ദിസ് മാൻ?
3: എന്റെ ബെസ്റ്റ് ഡ്രൈവറാ.
2: ടോക്കിംഗ് നോൺസെറ്റ്.
4: വേ, സൂക്ഷിച്ച് സംസാരിക്കണം.
3: കണാല, ഇത് നമ്മുടെ അച്യുതൻ കല്യാണാലോനായിട്ട് വന്ന ഒരാളാ.
4: ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്?
3: അപ്പോ
2: നെക്സ്റ്റ് വീക്ക് കമ്പൽസറി.
3: എന്താച്ചു എത്ര ആലോചിക്കാനുള്ളത്?
5: അല്ല, അങ്ങനെ ഒറ്റവാക്യം മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത്.
3: അതെന്താ, നിനക്ക് നന്നേ ഇഷ്ടമല്ലേ?
5: അതല്ല മാവ, 2 ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. അവനും ഗൾഫിൽ തന്നെ. അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറാ. അപ്പോ ഒരു ബന്ധുത്വം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചു. അയാളുടെ മകളുടെ കാര്യത്തിന് തന്നെ. ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ്.
3: പക്ഷേ നന്ദിനി കുട്ടി നിന്റെ മുറപ്പന്നല്ലേ അച്യുത?
5: അതൊക്കെ ശരിയാണമ്മാവ, പക്ഷേ അവൾക്ക് എഡ്യൂക്കേഷൻ പോരാ. ഞാൻ അവളെ കൊണ്ട് ഫോറിനിൽ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും? അവൾക്ക് ഇറ്റാലിയൻ അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല.
3: അവക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം കുറച്ചൊക്കെ.
5: ആർക്കാ? നന്ദിനിക്കോ? എം എ കാരനെ ഞാനേ കിടന്ന് ബപ്പ പാടിക്കുന്നു. പിന്നെ
6: അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം ഇംഗ്ലീഷിനെ.
5: ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്കങ്ങനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അമ്മാവ, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. സിറ്റിയിലോട്ട് മാറി ഒരു ബംഗ്ലാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ. എന്തെങ്കിലും ആവശ്യത്തിൽ ഞാൻ കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ, മറ്റാരെങ്കിലും കെട്ടിയാൽ കുറഞ്ഞത് ഒരു 5-10 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും.
6: എനിക്കതറിയാം.
5: എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത്.
6: അച്യുതൻ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്ദിയുടെ പേർ കരുതി വെക്കാം.

കഴിഞ്ഞ നൂറ്റാണ്ടിലെ എന്നല്ല, വരും നൂറ്റാണ്ടുകളിലെ പോലും അതീവ ശ്രദ്ധേയനായ ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു ജിദ്ദു കൃഷ്ണമൂർത്തി. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ആശയങ്ങളാണ് ജീവിതത്തെ തിരിച്ചറിയാൻ തന്നെ കെൽപ്പുള്ളവനാക്കിയതെന്ന് ബ്രൂസ്ലി തന്റെ ആത്മകഥയിൽ പറയുന്നു. വളരെ വിനയാനന്ദനായിരുന്നു, അത്രയും താഴ്മയോടെയാണ് അദ്ദേഹം ഒപ്പമുള്ളവരോട് സംസാരിക്കുമായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, നോക്കൂ, ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങളിത് മുഖവിലേക്ക് എടുക്കരുത്. എന്ത് കേട്ടാലും നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് പരിശോധിച്ച് പരീക്ഷിച്ച് ബോധ്യമാകുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. അത് ആ അറിവ് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തമാണ്, സ്വന്തം വെളിച്ചമാണ്. ഞാൻ പറയുന്നതിനെയൊക്കെ അപ്രകാരമേ സ്വീകരിക്കാവൂ. എന്റെ ചിന്തയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ? ഒരു കണ്ണാടി പോലെ, നിങ്ങളുടെ സ്വന്തം മുഖം നോക്കാൻ ഒരു കണ്ണാടി ഉപയോഗിക്കുന്നത് പോലെ, നിങ്ങളിലെ നിങ്ങളെ കാണാൻ, ആന്തരികതയെ കാണാൻ ഒരു കണ്ണാടി പോലെ, അങ്ങനെ വേണം നിങ്ങൾ എന്റെ ചിന്തയെ ഉപയോഗിക്കാൻ. മുഖം നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയെ മറക്കുന്നത് പോലെ എന്നെയും മറക്കുക. മുഖത്തുള്ള പൊട്ടും പൊടിയും ഒക്കെ എടുത്തു കളയാൻ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നു. അതേത് കമ്പനിയുടേതാണെന്നോ എവിടെ ഉണ്ടാക്കിയതാണെന്നോ നമ്മൾ ഓർക്കാറേയില്ല. നോക്കുന്ന ആളിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുവാനാകുന്നുവെങ്കിൽ അത് ആരുണ്ടാക്കിയാലും നല്ല കണ്ണാടിയാണ്. അതുപോലെ മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ, പെരുമാറ്റത്തിന്റെയും ഭാവത്തിന്റെയും സങ്കീർണ തലങ്ങൾക്കിടയിൽ നിന്ന് യഥാർത്ഥ നമ്മളെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ് സുഹൃത്തുക്കൾ. കേട്ടിട്ടില്ലേ, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. പല പുസ്തകങ്ങളും മനുഷ്യന്റെ ആന്തരിക സത്തയെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ്. കണ്ണാടിയിൽ പൊടി പുരണ്ടാൽ അത് ഉടഞ്ഞു പോയാൽ കാഴ്ചകൾ മങ്ങുകയും മുറിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ വികാരങ്ങളുടെ പൊടികൾ കൊണ്ട് മനസ്സിന്റെ കണ്ണാടിയും മൂടിപ്പോകാതെ നോക്കണം. അങ്ങനെ വന്നാൽ ശരിയായ പ്രതിബിംബങ്ങളെ കാട്ടാൻ കണ്ണാടിക്ക് കഴിയാതെ വരും. പൊടി മൂടാതെ നോക്കിയാൽ കണ്ണാടി നന്നായി പ്രതിബിംബിക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് കൊതുകുകളെ കുറിച്ച് കേൾക്കാം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊതുകുകടി ഏൽക്കാത്തവർ നമ്മളുണ്ടാകില്ല. മനുഷ്യരുടെ ചോര കൊണ്ട് വിശപ്പെടുക്കുന്ന ഭീകരന്മാർ എന്നാണ് ഈ ഇത്തിരി കുഞ്ഞന്മാരെ വിശേഷിപ്പിക്കാറ്. മനുഷ്യന്റെ രക്തം പാനം ചെയ്യുക മാത്രമല്ല, മാരക രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിതരണം ചെയ്യുക കൂടി ചെയ്യുന്നതിനാലാണ് ഇവ നമുക്ക് ശത്രുക്കളായി മാറുന്നത്. നമ്മുടെ സ്വസ്ഥ ജീവിതത്തിന് നേർക്ക് മാരക രോഗങ്ങൾ എന്ന വെല്ലുവിളിയുമായാണ് കൊതുകുകൾ പറന്നെത്തുന്നത്. ഇരയെ വേദനിപ്പിച്ച് കാര്യം നേടുക എന്ന നെമാറ്റോസെറ വിഭാഗത്തിൽപ്പെടുന്ന പ്രാണിവർഗമത്രേ കൊതുകുകൾ.

പെൺകൊതുകുകൾ സസ്തനികളുടെ രക്തവും ആൺകൊതുകുകൾ സസ്യങ്ങളുടെ നീരും കുടിച്ചാണ് വളരുക. ഗനാൻഡ മോർഫുകൾ പോലെയുള്ള ആൺകൊതുകുകളും രക്തം കുടിക്കും. ജീവിയുടെ തൊക്കു തുളച്ച് ദ്രവരൂപത്തിലുള്ള ആഹാരം വലിച്ചു കുടിക്കാൻ തരത്തിലുള്ള വനനഭാഗങ്ങൾ ഇവയ്ക്കുണ്ട്. അവയിടുന്ന മുട്ടകൾക്കാവശ്യമായ പ്രോട്ടീനുകൾ ലഭിക്കുന്നതിനായാണ് മനുഷ്യരക്തം. മനുഷ്യരിലെ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം പോലെ കൊതുകിനും നാലവസ്ഥകളുണ്ട്. മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക് എന്നിവയാണ് അവ. പോൾ ഡ്രസ്സൽ എന്ന ഗവേഷകനാണ് കൊതുക് മുട്ടയിടുന്ന രീതികളെ ആദ്യമായി നിരീക്ഷിച്ചറിഞ്ഞത്. ഈർപ്പമുള്ള പ്രദേശങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, ചോലകൾ, ചതുപ്പുകൾ, മറ്റു കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ, റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ, അലസമായി എറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, മുട്ടത്തോട്, ഉപേക്ഷിച്ച ടയർ തുടങ്ങിയവയിലാണ് കൊതുകുകൾ കൂടുതലായുള്ളത്. നനഞ്ഞ പ്രതലങ്ങളിലിടുന്ന മുട്ട രണ്ടു ദിവസം കൊണ്ട് വിരിയും. വെളുപ്പുകലർന്ന ചാരനിരത്തിലുള്ള ലാർവകൾ പുറത്തുവരുന്നതോടുകൂടി കൊതുകിന്റെ ജീവിതം തുടങ്ങുകയായി. വായയിലെ മാൻഡിബിൾ എന്ന ഭാഗം കൊണ്ടാണ് ഇവ ആഹാരം കഴിക്കുന്നത്. ഒപ്പം മാക്സില എന്ന ഭാഗം ഭക്ഷണം മുറുകെ പിടിക്കാനും സഹായിക്കുന്നു. തലഭാഗം വെള്ളത്തിൽ താഴ്ത്തി ആഹാരം കഴിക്കുകയും വാൽഭാഗം മുകളിലേക്ക് പൊക്കി ശ്വസിക്കുകയും ചെയ്യും. ലാർവ പ്യൂപ്പയാകുന്നതിന് മുൻപ് തന്നെ അവയവങ്ങൾ നന്നായി വികസിച്ചിട്ടുണ്ടാവും. പ്യൂപ്പയായി 4 മുതൽ 7 ദിവസം കഴിയുന്നതോടെ ക്യൂട്ടിക്കിൾ എന്ന ആവരണം പൊഴിഞ്ഞു പോകാൻ തുടങ്ങുകയും പിന്നീട് അവ ചുരുങ്ങി കട്ടിയായി ശരീരത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. പ്യൂപ്പയുടെ ആവരണം പൊട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ കൊതുകായി പറക്കാൻ തുടങ്ങും. കൊതുകുകളുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടമാണല്ലോ മുട്ടയും ലാർവയും. എന്നാൽ ഗവേഷകർ പറയുന്നത് കൊതുക് മുട്ടകളിൽ ലാർവയാകുന്നതിന് മുൻപ് ചത്തുവീഴുന്നവർ 20% വരുമെന്നാണ്. മുട്ട വിരിഞ്ഞ് ലാർവയാകുന്നവയിൽ ഏതാണ്ട് 30% ലാർവകളെയും കൊതുകുകളടക്കം മറ്റു ജീവജാലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. ഉറുമ്പ്, ഈച്ച, ചിരന്തി, പല്ലി തുടങ്ങിയവയൊക്കെ ഈ കൂട്ടത്തിൽ വരും. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ 20% ചാകും. ശേഷിക്കുന്ന 30% തന്നെ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് വളരെ കുറവാണ്. എന്നിട്ടും കൊതുകുകൾ മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇനി കൊതുകുകൾ ഇങ്ങനെയൊന്നും നശിപ്പിക്കപ്പെടുന്നില്ലെങ്കിലോ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? സാധാരണയായി ആൺകൊതുകുകൾക്ക് 10 ദിവസം വരെയാണ് ആയുസ്. പെൺകൊതുകുകൾ പരമാവധി 60 ദിവസം ജീവിച്ചിരിക്കും. ജീവിതകാലത്ത് ഒരു കൊതുക് സാധാരണയായി 1 തവണ മാത്രമേ മുട്ടയിടൂ. 1 നേരം 300-ലേറെ മുട്ടകളിടാൻ ഒരു കൊതുകിനാകും. ഇങ്ങനെയുള്ള മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കൊതുകുകൾ കൂത്താടി എന്നറിയപ്പെടുന്നു. അപൂർവമായി 2-3 തവണ മുട്ടയിടുന്ന കൊതുകുകളും ഉണ്ട്. മണത്തുപിടിച്ചാണ് കൊതുക് തന്റെ ഇരയെ തേടിയെത്തുന്നത്. കൊതുകുകൾ രക്തം കുടിക്കുന്നതിന് മുൻപ് പലതവണ നമ്മുടെ ശരീരം നിരീക്ഷണ വിധേയമാക്കും. ഏകദേശം 35 മീറ്റർ അകലെ നിൽക്കുന്ന ഇരയെ പോലും മണത്തു മനസ്സിലാക്കാൻ ഇവയ്ക്ക് സാധിക്കുമത്രേ. മനുഷ്യന്റെ വിയർപ്പിന്റെ മണവും ദേഹത്തുനിന്ന് പുറപ്പെടുന്ന രാസവസ്തുക്കളുടെ സാമീപ്യവുമാണ് കൊതുകിനെ അരികിലേക്ക് ആകർഷിക്കുന്നത്. രക്തമുള്ള ഭാഗം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാ ബോസ്കിസ് എന്ന സൂചി കുത്തിയിറക്കും. രക്തം കിട്ടിത്തുടങ്ങിയാൽ വയറു നിറയുന്നതുവരെ വലിച്ചു കുടിക്കും. ശേഷം 1 മണിക്കൂറോളം വിശ്രമിക്കും. എങ്ങനെയാണ് കൊതുകുകൾ മനുഷ്യരുടെ രക്തം കുടിക്കുന്നത്? തലയിൽ നിന്നുള്ള നീണ്ടൊരു സൂചി മുഖേനയാണ് ഇത് സാധിക്കുന്നത്. പ്രൊബോസിസ് എന്ന ഒരിനം സൂചിയാണിത്. ഇങ്ങനെ കൊതുക് കടിച്ച ശരീരഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടല്ലോ. കൊതുക് ഉമിനീരിലൂടെ പുറത്തേക്കൊഴുക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഈ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത്. കൊതുകിന്റെ മൂളിപ്പാട്ട് പ്രസിദ്ധമാണ്. സത്യത്തിൽ കൊതുകിന് പാട്ടുപാടാനുള്ള കഴിവൊന്നുമില്ല. കൊതുകിന്റെ മൂളിപ്പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ ജാഗ്രത പുലർത്തും. കൊതുകുകളുടെ ചിറകുകളുടെ ദ്രുതഗതിയിലുള്ള ചലനമാണ് മൂളിപ്പാട്ട്. പലപ്പോഴും പെൺകൊതുക് ചിറകടിക്കുന്നത് ആൺകൊതുകുകളെ ആകർഷിക്കാനാണ്. കൊതുകുകൾ ഇണയെ കണ്ടെത്തുന്നത് ഇതുമൂലമാണത്രേ. അവയുടെ ചിറകടി ശബ്ദമാണത്. ചിറകുകൾ വളരെ വേഗത്തിൽ ചലിപ്പിച്ച് വായുവിലൂടെ മുന്നേറുന്നതിനാൽ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നത് മൂളിപ്പാട്ടായി നമുക്ക് അനുഭവപ്പെടുകയാണ്. ക്യൂലക്സ്, അനാഫിലസ് എന്നീ ഇനം കൊതുകുകളാണ് നമുക്ക് ചുറ്റിലും ധാരാളമായി കണ്ടുവരുന്നത്. ഇവയെ തിരിച്ചറിയാൻ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കുകയേ വേണ്ടൂ.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ച് കേൾക്കാം. തത്വജ്ഞാനിയായിട്ടാണ് ലോകം ബെർട്രാൻഡ് റസ്സലിനെ കാണുന്നത്. എന്നാൽ ആ ജീവിതം തത്വജ്ഞാനത്തിന്റെ മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചാണ് ആദ്യ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രായം 24. അടുത്ത വർഷത്തിൽ രണ്ടാം ഗ്രന്ഥം പ്രകാശിപ്പിച്ചു. അതിന്റെ പ്രമേയം ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. 40 വയസ്സിന് മുമ്പ് ആരംഭിച്ച് 43 വയസ്സിൽ പ്രസിദ്ധീകരിച്ച ആ പ്രൌഢഗ്രന്ഥം ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ സൂക്ഷ്മ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അതിഗഹനമായ ഗ്രന്ഥമാണ്. എ എൻ വൈറ്റ് ഹെഡുമായി ചേർന്നാണ് ക്ലേശനിർഭരമായ രചന പൂർത്തിയാക്കിയത്. അതിനിടയിൽ ഒരു ഗ്രന്ഥത്തിൽ മാത്രമേ തത്വശാസ്ത്രം പ്രമേയമാകുന്നുള്ളൂ. ലിബ്നിസ് എന്ന ദാർശനികന്റെ ആശയമേഖല എന്തെന്ന് അതിൽ വിശകലനം ചെയ്യപ്പെടുന്നു. സൂക്ഷ്മ ആശയ പ്രതിപാദകമായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കൊപ്പം ബെർട്രാൻഡ് റസ്സൽ സമകാലിക ജീവിതത്തിന്റെ സ്വഭാവം എന്താണെന്ന് നിരീക്ഷിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളും ലോകത്തിന് സമർപ്പിക്കാൻ ഉത്സാഹം കാണിച്ചു. നിത്യജീവിതത്തെ എങ്ങനെ സന്തുഷ്ടമാക്കാം എന്ന് വിചാരിക്കുന്നതാണ് മറ്റൊരു കൃതി. വിവാഹജീവിതവും സദാചാരവും എന്ന കൃതിയിൽ വിവാദത്തിനിട നൽകുന്ന അഭിപ്രായങ്ങൾ അനേകം കാണാം. ഏതാണ്ട് സമഗ്രമായി മനുഷ്യജീവിതത്തെ അവലോകനം ചെയ്യുകയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന സ്വഭാവം റസ്സലിന്റെ അനേകം കൃതികളെ ജനപ്രീതികരമാക്കി മാറ്റുന്നു. സാധാരണക്കാർക്ക് ദുർഗ്രഹമാകുന്ന കൃതികളും അവയ്ക്കിടയിൽ പ്രതിഭാപ്രകാശത്തോടെ തെളിഞ്ഞപ്പോൾ പ്രത്യേകമായ പൊങ്ങച്ചമൊന്നും ആ ബാലനെ ബാധിച്ചില്ല. കുലീനത എപ്പോഴും അത്തരം ചാപല്യങ്ങൾക്കതീതമാണല്ലോ. പൊങ്ങച്ചം തോന്നാവുന്നതിന് ഏറ്റവും പ്രബലമായ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. ബെർട്രാൻഡ് റസ്സലിന്റെ പിതാമഹനായ ജോൺ റസ്സൽ പ്രഭു രണ്ട് പ്രാവശ്യം ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു. ആ വസ്തുതയും ബർട്ടിയെ ലഹരി പിടിപ്പിച്ചില്ല. കുലീനത എന്ന അനിർവചനീയമായ ഗുണം ബർട്ടിയുടെ ആത്മവത്തയിലെ പ്രബല ഘടകമായിരുന്നു. വീടിന് ചുറ്റുമുള്ള വിശാലതയുടെ ഭാഗമായ 14 ഏക്കറോളം സ്ഥലം പൂന്തോട്ടമായിരുന്നു. കൌതുകമുണർത്തുന്ന ചെടികൾ, അനേകതരം പൂക്കൾ, പാറിപ്പറക്കുന്ന ശലഭങ്ങൾ, പക്ഷികൾ, ഇവ ആ തോട്ടത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുവർദ്ധിപ്പിക്കുന്നു. ബെർട്രാൻഡ് റസ്സൽ എന്ന കുട്ടിക്ക് അതൊരു സ്വപ്നലോകമായിരുന്നു. ഓടി നടന്ന് കളിക്കുന്നതിനും ഭംഗികൾ ആസ്വദിക്കുന്നതിനും ആ തോട്ടം കളമൊരുക്കിക്കൊടുത്തു. അതോടൊപ്പം ചെടികളുടെ വൈചിത്ര്യം, അവയുടെ വളർച്ച മുതലായവയ്ക്ക് നിദാനമായ പ്രകൃതി രഹസ്യം എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയും

0: ആ ബാലനിൽ ഉണർന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ തെളിയുന്നതിന്റെ ഭംഗിയിൽ മുഴുകുമ്പോഴും അവയുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന ജിജ്ഞാസ അതിൽ കലർന്നിരുന്നു. സൗന്ദര്യാസ്വാദന വാസനയും ശാസ്ത്രീയ കൗതുകവും ആ ബാലനിൽ സമ്മേളിച്ചിരുന്നു. തെളിഞ്ഞ ചക്രവാളങ്ങളും ആകർഷകമായ സൂര്യാസ്തമയവും കാണാതെ ജീവിക്കാൻ പ്രയാസമാണ് എന്ന ദൌർബല്യം പിൽക്കാലത്തും തന്റെ സ്വഭാവത്തിൽ തുടർന്നു പോന്നുവെന്ന് റസൽ തുറന്നെഴുതുന്നു. ആലീസുമൊത്ത് റസൽ പല പ്രമുഖരെയും സന്ദർശിച്ചു. വെബ് ദമ്പതികളുടെ ഭവനത്തിൽ ധാരാളം സമയം അവർ നർമ്മസല്ലാപത്തിലും ആശയവിനിമയത്തിലും മുഴുകിക്കഴിഞ്ഞിരുന്നു. സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാന കോശം എന്നാണ് സിഡ്നി വെബിനെപ്പറ്റി ബർണാഡ് ഷാ പറഞ്ഞിട്ടുള്ളത്. റസലിനെ നേരത്തെ ആകർഷിച്ചിരുന്ന സോഷ്യലിസ്റ്റ് ആദർശം ആ ബന്ധം മൂലം ദൃഢതയിലേക്ക് വളർന്നു. മനുഷ്യന് മൂല്യം നൽകുന്ന ഒരു വീക്ഷണത്തിൽ സോഷ്യലിസ്റ്റ് ആദർശമല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആദർശവും പച്ചുപിടിക്കുകയില്ല. അതിനാൽ റസലിന്റെ ആദ്യ കൃതി ജർമ്മൻ സോഷ്യൽ ഡെമോക്രസി എന്ന രാഷ്ട്രീയ മീമാംസ പ്രബന്ധമാക്കിയത് സ്വാഭാവികമാണെന്ന് കണ്ടാൽ മതി. 1896 ഫാബിയൻ സൊസൈറ്റിയുടെ മുമ്പാകെ റസൽ ചെയ്ത പ്രസംഗം യുക്തമായ ഭേദഗതികളോടെ ഗ്രന്ഥമായി പ്രകാശിപ്പിച്ചു. പ്രവർത്തന നിരതനാകുക, അപ്പോഴും പർവ്വതാരോഹണ സംഘവുമായി ബന്ധപ്പെട്ട് ആൽപ്സ് പർവ്വതത്തിന്റെ രണ്ട് കൊച്ചു ശിഖരങ്ങളിൽ കയറി ആവേശകരമായ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു. യൌവനത്തിലേക്കുള്ള നീക്കത്തിൽ രാഷ്ട്രീയ താൽപര്യവും ഉണ്ടാകാതിരുന്നില്ല. തുടക്കത്തിൽ ഗ്ലാഡ്സ്റ്റൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സമഭാവന ബർട്ടിയുടെ രാഷ്ട്രീയ വീക്ഷണത്തിൽ ആദ്യം മുതൽ സ്ഥാനം നേടിയിരുന്നു. നൈസർഗികമായ വാസനകളിലൊന്നായ ഫിലോസഫി, മെറ്റാഫിലോസഫി എന്നിവയിലുള്ള ജിജ്ഞാസയും ഇക്കാലത്ത് സജീവമായിരുന്നു. അത് കണ്ടപ്പോൾ മുത്തശ്ശിയിൽ പരിഹാസമുയർന്നു. രണ്ടിനെയും പരിഹസിക്കുന്ന ഒരു ചൊല്ല് മുത്തശ്ശി അപ്പോൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. തീവ്രമായ ഏകാഗ്രതയും അതിൽ നിന്നുണ്ടാകുന്ന മരണാനുരാഗവും ഇക്കാലത്തും തന്നിൽ ഇടയ്ക്കിടെ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരുന്നുവെന്ന് അദ്ദേഹം എഴുതുന്നു. എന്നാൽ ഗണിതശാസ്ത്രത്തിന്റെ വശ്യതയിൽ ആ ആധിപത്യം മെല്ലെ മെല്ലെ ദുർബലമായിക്കൊണ്ടിരുന്നു. 18 വയസ്സിൽ ബെട്രാഡ് റസൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. അത്രയേറെ ധീഷണശാലിയായതുകൊണ്ട് സ്കോളർഷിപ്പോടുകൂടി പഠനം തുടരാൻ സാധിച്ചു. സീനിയർമാരായ ജി ഇ മൂർ, എ എൻ വൈറ്റ്ഹെഡ് എന്നിവരുടെ പ്രീതിഭാജനമാകാൻ താമസമുണ്ടായില്ല. കേംബ്രിഡ്ജ് അപ്പോസ്തലന്മാർ എന്ന സംഘത്തിൽ റസലിനെ അംഗമാക്കിയത് അവരാണ്. ഗണിതശാസ്ത്രത്തിലും ഫിലോസഫിയിലും റസൽ ഉയർന്ന നിലവാരത്തിൽ വിജയിച്ചു. ഫിലോസഫിയിൽ ഫെലോഷിപ്പ് നേടുകയും ചെയ്തു. ദ സൊസൈറ്റിയിൽ അംഗമായതുകൊണ്ട് പല വിഷയങ്ങളിലെയും ബുദ്ധിജീവികളുമായി ബന്ധപ്പെടുന്നതിന് അവസരം ലഭിച്ചു. അവരുടെ കൂട്ടത്തിൽ കെയ്ൻസാണ് മൂർച്ചയേറിയ ധിഷ്ണയായി റസലിന്റെ മനസ്സിൽ പതിഞ്ഞത്. ലിറ്റൺ സ്ട്രാച്ചിയും അവർക്കിടയിലുണ്ടായിരുന്നു. പല പല വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ ധീഷണശാലികളുമായുള്ള സമ്പർക്കവും സംവാദങ്ങളും റസലിന്റെ വീക്ഷണത്തെയും ദർശനത്തെയും സ്ഫുടതയിലേക്ക് വളർത്തുന്നതിൽ സഹായിച്ചു. സൈദ്ധാന്തികമായ താൽപര്യം പ്രാണവായുവായി തീരുക, വായനയും അനുഭവങ്ങളും നിരീക്ഷണങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് സൂക്ഷ്മ ആശയങ്ങളുടെ ലോകത്തിൽ വിഹരിക്കുക, ഇങ്ങനെയൊരു അസാധാരണ ജീവിതമാണ് റസൽ നയിച്ചതെന്ന് ആത്മകഥയുടെ താളുകൾ വെളിപ്പെടുത്തുന്നു. സ്വന്തം ചാവല്യങ്ങളും അബദ്ധസഞ്ചാര പ്രവണതകളുമെല്ലാം ആ വെളിപ്പെടുത്തലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആഖ്യാനത്തിലുടനീളം അസാധാരണമായൊരു വ്യക്തിത്വത്തിന്റെ ഹൃദയസ്പന്ദനം അനുവാചകരെ എപ്പോഴും സ്പർശിക്കുന്നു. പാരീസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫിലോസഫി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടിയത് അവിചാരിതമായാണ്. അത് സ്വീകരിച്ചത് ഉത്സാഹത്തോടെയാണ്. സെമിനാറിൽ പിയാനോ എന്ന പണ്ഡിതന്റെ പ്രഭാഷണം റസലിനെ വല്ലാതെ വശീകരിച്ചു. ഗണിതശാസ്ത്രാധിഷ്ഠിതമായ തർക്കശാസ്ത്രത്തിന്റെ മികവാണ് ആ പിയാനോയുടെ പ്രഭാഷണത്തെ അത്രയധികം ആവർജകമാക്കിയത്. റസലിന്റെ ശ്രദ്ധ ഉടനെ ഗണിതശാസ്ത്രപരമായ രീതിയിലേക്ക് തിരിഞ്ഞു. അതാണ് ഉത്തമമായ രീതിയെന്ന് ബോധ്യമായതാണ് അങ്ങനെ തിരിയാൻ കാരണം. പിയാനോ രചിച്ച ഗ്രന്ഥങ്ങൾ ശേഖരിച്ചുകൊണ്ട് റസൽ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. പുതിയ രീതിയുടെ അടിസ്ഥാന പ്രമാണം ആവിഷ്കരിക്കുന്നതിനുള്ള തപസ്സിൽ മുഴുകിയപ്പോൾ ആ മനസ്സിൽ മറ്റൊന്നും കടന്നുവന്നതേയില്ല. എ എൻ വെറ്റ്ഹെഡിന്റെ സഹകരണം ആ പ്രയത്നത്തിന് ലഭിച്ചു. മെയ് മാസത്തിൽ ആരംഭിച്ച രചന പൂർത്തിയാക്കിയത് ഡിസംബർ മാസത്തിലാണ്. തിരുത്തിയെഴുതുന്നതിന് ധാരാളം സമയം വേണ്ടി വന്നു. ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ അതിൽ മുറ്റിനിൽക്കുന്നു. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ആ കൃതി മുഴുമിപ്പിക്കുന്നതിനുവേണ്ടി നടത്തിയ ഏകാഗ്ര പരിശ്രമം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ തകർച്ചയുടെ വക്കോളമെത്തിച്ചു. ആ രചനയിൽ തനിക്കുപകരിച്ചത് ഒരു മിസ്റ്റിക് ഉൾക്കാഴ്ചയാണെന്ന് അദ്ദേഹം കുറിച്ചിട്ടിട്ടുണ്ട്. വിവിധ കലകളും സാഹിത്യവും ആസ്വദിക്കുക എന്നത് നിരന്തരമായ പ്രയത്നത്തിനിടയിലും റസലിന് മാനസിക ഉല്ലാസവും നൽകി. കലാകാരന്മാരും കവികളുമായി അദ്ദേഹം എപ്പോഴും ഗാഢ സൌഹൃദം പുലർത്തിയതിന് കാരണം അതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് രാഷ്ട്രങ്ങൾ നീങ്ങുന്ന അവസരത്തിൽ റസൽ അനുഭവിച്ച അസ്വാസ്ഥ്യത്തിന് കണക്കില്ല. ഉറച്ച സമാധാനവാദിയായ അദ്ദേഹം യുദ്ധത്തെ വ്യർത്ഥമായ മനുഷ്യ കശാപ്പായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. സമാധാനവാദം പ്രചരിപ്പിക്കാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക? യുദ്ധം പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്തു. അതിൽ പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് റസൽ അധ്യാപക ജോലിയിൽ നിന്ന് ഭ്രഷ്ടനായി. രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് വിധിച്ച് കോടതി അദ്ദേഹത്തെ 6 മാസം ജയിലിലടപ്പിക്കുകയും ചെയ്തു. ലോകചരിത്രകാരനായ അർണോൾഡ് ടോയൻബി ആരാധനാഭാവത്തോടുകൂടി ബെർട്രാൻഡ് റസലിനെ കുറിച്ച് പറഞ്ഞത്, സ്വന്തം താൽപര്യം ലോകത്തിന്റെ താൽപര്യമായി വികസിപ്പിച്ച് മനുഷ്യരാശിയുടെ മനസാക്ഷിയായി വളർന്ന വ്യക്തിത്വം എന്നാണ്. ഫിലോസഫിയെപ്പറ്റി പണ്ടുമുതൽ പറഞ്ഞുപോരുന്നൊരു ഫലിതമുണ്ട്. ഇരുണ്ട മുറിയിൽ അതിരില്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്ന ഏർപ്പാടാണത്രേ ഫിലോസഫി. റസലിന്റെ മുത്തശ്ശി ആ അഭിപ്രായക്കാരിയായിരുന്നു. ഫിലോസഫറായ ബെർട്രാൻഡ് റസലിന്റെ ജീവിതം ആ ഫലിതത്തെ നിരർത്ഥകമാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ശ്രീബുദ്ധന്റെയും സോക്രട്ടീസിന്റെയും യേശുക്രിസ്തുവിന്റെയും പദവിയും പരിവേഷവും നൽകി ഫിലോസഫറെ സമാരാധ്യമായ ഔന്നത്യത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന കർമ്മമാണ് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം അനുഷ്ഠിച്ചത്. എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയല്ല, ഒരു യുക്തിവാദിയുടെ വിശ്വാസം എന്നീ ലഘുലേഖകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതമാരംഭിച്ച ഒരു യുവാവ് അവയിലെ അഭിപ്രായങ്ങൾ ഉപേക്ഷിക്കാതെ തന്നെ ക്രിസ്തീയ സ്നേഹത്തിന്റെയും ദൈവികമായ വിശുദ്ധിയുടെയും പ്രതീകമായി ഉയർന്ന് പരിലസിക്കുന്നതിന്റെ കർമ്മബഹുലവും വിജയജനകവുമായ ചരിത്രമാണ് ബെർട്രാൻഡ് റസലിന്റെ ജീവിതം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. 1955 മാർച്ച് 17 മലയാള ചലച്ചിത്ര ലോകത്തിന് അത്ഭുതം സമ്മാനിച്ചുകൊണ്ടാണ് നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആന്റണി മിത്രദാസ് സംവിധാനം ചെയ്ത ഹരിശ്ചന്ദ്ര എന്ന ചിത്രം പ്രദർശനത്തിനെത്തിയത്. കെ പി കൊട്ടാരക്കരയുടെ സംഭാഷണം, എൻ എസ് മണിയുടെ ക്യാമറ, തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ 16 പാട്ടുകൾക്ക് ബ്രദർ ലക്ഷ്മൺ സംഗീതം പകർന്നു. കമുകറ പുരുഷോത്തമൻ, പി ലീല, ശാന്ത, ശാന്താ പി നായർ, ലളിതാ തമ്പി, സി എസ് രാധാദേവി, പി ബി ശ്രീനിവാസ് എന്നിവരായിരുന്നു ഗായകർ. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വേഷമായിരുന്നു ഹരിശ്ചന്ദ്രയിലേത്. കൂടാതെ മുത്തയ്യ, ജി കെ പിള്ള, അടൂർ പങ്കജം, എസ് പി പിള്ള, വീരൻ, സോമൻ, ശ്രീകണ്ഠൻ നായർ എന്നിവരും വേഷമിട്ടു. എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം, കൃഷ്ണ ഇളമണ്ണിന്റെ ശബ്ദലേഖനം, കെ ഡി ജോർജ് ആയിരുന്നു ചിത്രസന്നിവേശം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഹരിശ്ചന്ദ്രയിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര. പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഒരു ദിവസത്തെ 24 മണിക്കൂറായി വിഭജിച്ച സംസ്കാരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒരു ദിവസത്തെ 24 മണിക്കൂറായി വിഭജിച്ച സംസ്കാരം ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നുംബരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം മനു അങ്കിൾ. സംവിധാനം ഡെന്നിസ് ജോസഫ്. നിർമ്മാണം ജോയ് തോമസ്. തിരക്കഥ ഷിബു ചക്രവർത്തി. ഛായാഗ്രഹണം ജയനൻ വിൻസെന്റ്. അഭിനേതാക്കൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, കുര്യൻ ചാക്കോ, അമിത്, അനൂപ്, സോണിയ, സന്ദീപ്, എം ജി സോമൻ, ലിസി, പ്രതാപചന്ദ്രൻ, കെ പി എസ് ലളിത, ത്യാഗരാജൻ തുടങ്ങിയവർ.
3: ഹലോ.
4: ഹലോ, അവറാച്ചനല്ലേ?
3: അല്ല.
4: അല്ലെന്ന് പറഞ്ഞാ എങ്ങനാ ശരിയാവുന്നേ?
3: നിങ്ങൾ ആരാണ്?
4: ഞാൻ ആരെങ്കിലും ആവട്ടെ, അവറാച്ചനല്ലേ?
3: ഏ മനുഷ്യ, ഞാൻ അവറാച്ചനല്ല, ഞാൻ മനു ആണ്. മനു, മനു.
4: പിന്നല്ലേ, എടാ കവത്തവറാനേ, നിന്റെ ഒച്ച കേട്ടാ എനിക്ക് മനസ്സിലാവില്ലേ.
3: എന്റെ പൊന്ന് സഹോദര, ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതായിരിക്കും.
4: നീ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ആ കാറിന്റെ സി സി എന്ത് അടയ്ക്കാത്തത്?
3: ഏത് കാറിന്റെ? ഏ മനുഷ്യ, ഞാൻ മനു ആണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്.
4: എന്തോ?
3: ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്.
4: ശാസ്ത്രജ്ഞനോ? നീ എന്നാടാ കമത്തവറാൻ ശാസ്ത്രജ്ഞനായത്?
3: നിന്റെ മറ്റവനാണാ കമത്തവറാൻ. അയ്യോ,
5: തുടങ്ങിയോ രാവിലെ? ഇന്ന് ഏതാ കക്ഷി? യുറേനസോ, നെപ്റ്റ്യൂനോ, അത് പ്ലൂട്ടോയോ? ഓ, വാൽ നക്ഷത്രം ആയിരിക്കും. എന്നെ കൂടി ഒന്ന് കാണിക്കോ.
3: വാൽ നക്ഷത്രമല്ല, വാൽ നക്ഷത്രം, കോമറ്റ്, ഹാലീസ് കോമറ്റ്. വാല് മുളച്ചു വരുന്നതേ ഉള്ളൂ.
5: ചുമ്മ പുളു അടിക്കാതെ കേട്ടാ, പകല് നോക്കിയാ വാൽ നക്ഷത്രം കാണാൻ പറ്റില്ലെന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ.
3: ആ ശരിയാ, ഞാനും ഏതോ പത്രത്തിൽ വായിച്ചിരുന്നു.
5: ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കെടുന്നുണ്ടെന്നറിയാമോ? കോളേജില് വക്കീല് പരീക്ഷയും എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സായ നിന്റെ ചേട്ടൻ എന്തടി വെറും മാനം നോക്കിയായി പോയിന്ന എല്ലാരും ചോദിക്കുന്നത്.
3: മാനം നോട്ടമല്ല, നീ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വാന നിരീക്ഷണം, അസ്ട്രോണമി, ഈ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങളുടെ എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും. നീ കണ്ടോ?
5: അഴിച്ചോ അഴിച്ചോ, മാനം നോക്കിയിരിക്കാതെ എയർപോർട്ടിൽ പോയെന്ന് അച്ഛൻ പറഞ്ഞു. ജേട്ടൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു കുട്ടികൾ അവിടുന്ന് പോകുന്നെന്ന്.
3: ഫോർ എക്സാമ്പിൾ, ശനി അഥവാ സാറ്റേൺ, ദ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി. അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും 13 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, പക്ഷെ 14 ഞാൻ കണ്ടുപിടിച്ചു.
6: സ്കൂളുള്ളപ്പോ 10 പായും എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു, അതും അവധിക്കാലത്ത്. എന്ത് പറ്റി പിള്ളേർക്ക്?
7: അപ്പുറത്തെ വീട്ടിലെ ശങ്കുവും രേണു വരുന്നുണ്ടത്രേ. ഇനി ഒരു 2 ആ ഉമ്മയുടെ പാട് കണ്ടവരുണ്ടാവില്ല.
5: ഇനി വയസ്സ് കാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീഴണോ?
6: വയസ്സോ? ആർക്കാടി വയസ്സായത്?
5: അല്ല, ഈ വയസ്സ് കാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന്
6: ഓർത്തിട്ടാ. പറ
5: അച്ഛാ, ചേട്ടനെ ഒന്ന് വഴക്കു പറഞ്ഞേ.
6: എന്താ കാര്യം?
5: എയർപോർട്ടിൽ പോവാൻ പറഞ്ഞപ്പം പോവാതെ ചുമ്മാ ടെലിസ്കോപ്പിന്റെ മുന്നിൽ കുത്തിയിരിക്കുവാ.
6: ഇന്നാരാ കക്ഷി? പ്ലൂട്ടോയാ?
5: അല്ല, ഹാലീസ് കോമറ്റ്.
6: അവനെ ഞാൻ പിടിച്ചോളാം. ആ നീയേ, ആ ലക്ഷ്മിയെ വിട്ട് കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിപ്പിക്ക്, പിള്ളേർക്ക് അവിടെ ഇതൊക്കെ കിട്ടുവോ? ഉച്ചക്കുണ്ണ ഞാനും ഉണ്ടാവും.
8: നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നെ വേണം അടിക്കാൻ. അമ്മച്ചിയൊക്കെ കഷ്ടമാ, ഡ്രസ് മാറണ 1.5
3: എങ്ങോട്ടാടാ?
8: എയർപോർട്ട്.
3: മറ്റവനെവിടെ
8: വരുന്നുണ്ട്?
7: എടാ നിക്കറിട്ടുണ്ട് പോടാ. എടാ എക്കുറി നിക്കറിട്ടുണ്ട് പോവാനാ പറഞ്ഞേ.
6: അല്ല, ഇതാരിക്രു മോനോ, ഇതെന്ത് വേഷം? വാ വന്നേ, വന്നേ. അവനിവിടെ ലോതറ്.

0: എന്തായിരിക്കും? ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്.
1: ഹലോ, സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ? ആ, ഞാൻ മനുവാണ്. നമ്പിയാറുണ്ട് അവിടെ? വന്നിട്ടില്ലേ? വന്നാ ഞാൻ വിളിച്ചൊന്നു പറയണേ, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാ. ഡേഞ്ചർ. എന്താടാ? ഹലോ, കൂവിയതല്ലടാ, ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം.
2: എന്തോന്ന്?
1: അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല.
2: ഓ പിന്നെ,
1: എടാ, നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു. അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു.
2: കൊഴയുമല്ലോ.
1: കൊഴയും. പക്ഷെ കൊഴയുന്നതിന് മുമ്പ് ഞാൻ ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കും.
2: മനുവങ്കിളേ, ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഇറ്റി, പാറ്റ, നമ്മുടെ പാറ്റ, ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ.
3: മനു, മനു, മേ ഐ കം ഇൻ? ഇവനോടൊത്തെ ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ.
1: പേടിച്ചു പോയല്ലോ.
3: പേടിക്കും. നീ മാത്രമല്ല, എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും. എന്താ നിന്റെ ഭാവം?
1: അച്ഛനിപ്പോ എന്താ വേണ്ടത്? രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു. എത്ര രൂപയുടെ കെമിക്കൽസ് വേസ്റ്റ് ആയെന്നറിയോ?
3: ഓ പിന്നെ, ആറ്റംബോം ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലയോ കിടക്കുന്നത്? സൾഫ്യൂറിക് ആസിഡ് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് നവസാരം വാരിയിടുക. തിളപ്പിക്കുക, തണുപ്പിക്കുക, വീണ്ടും തിളപ്പിക്കുക, തണുപ്പിക്കുക. ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട്? എന്താ നിന്റെ ഭാവം? കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു. നീ പോകുന്നുണ്ടോ ഇല്ലയോ?
1: ഒന്നുമില്ല, ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ്.
3: ലേറ്റോ? ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആകാറില്ലല്ലോ. നീ ഫോൺ ചെയ്ത് ചോദിച്ചോ.
1: ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണ്.
3: എടാ ഫോൺ ചെയ്ത്, അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ചോദിക്കുന്നത്?
1: ഞാൻ പിന്നെ എന്തിനാ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
3: ആണുങ്ങൾ കണ്ടുപിടിച്ച്, ആണുങ്ങൾ ഉണ്ടാക്കി ടെലിഫോൺ ഈ വീട്ടിലുണ്ട്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ.
1: ആരെയാ കാണുന്നത്?
3: ഏ, ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ? എത്ര മിനിറ്റ്? 30 മിനിറ്റോ? താങ്ക്സ്. 30 മിനിറ്റ് എന്നുള്ളത് ദാന്തങ്ങ് പോവും. പിള്ളേരോടൊന്ന് വിഷമിച്ചാ നിന്നെ ഞാൻ. ആ

0: എന്താടാ അന്തോണി, നീ വലിയ കൃത്യനിഷ്ഠക്കാരനായിട്ട് 7 മിനിറ്റ് ലേറ്റ്.
1: സാറേ ഉടുതനെ ഇല്ലാതെ ഒരു തന്നെ അവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങാനും വന്നോ?
0: വന്നേ വന്നു, തുണിയും കൊടുത്തു, മനുവിന്റെ കൂടെ ഇപ്പൊ എയർപോർട്ടിൽ പോകും. കൂട്ടുകാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ്.
2: ആ ഇനി 2 മാസത്തേക്ക് തകർത്ത് പാരാമല്ലോ. ആ സാറേ വൈകിട്ട് കാണണം.
0: നിർത്തി, കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി. രൊക്കം കാശുണ്ടോ? ഇല്ലല്ലോ.
3: അത് കണക്കിൽ വെച്ചോ സാറേ, മാസാവസാനം തരാം.
0: അതേ നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി. മുടിഞ്ഞ കള്ളക്കളി എങ്ങാനും തോറ്റ കാടോ?
4: ഒന്ന് വേഗം നടന്നു വേണം. എന്താ ഇത്ര താമസിച്ചത്? ഫ്ലൈറ്റ് ലേറ്റാണ്. ആ അരമണിക്കൂർ ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. ഇടം എടുക്കാ, നീ അങ്ങ് വളർന്നു പോയല്ലോ.
5: ഞാനും വളർന്നു,
4: പിന്നെ വലിയ പെണ്ണായി പോയി.
5: അങ്കിളും വളർന്നു, വയസ്സനായി പോയി.
4: നിങ്ങളുടെ മുത്തശ്ശന് ഞാൻ ഒരു പ്രായക്കാരാ. ഞാൻ വയസ്സനാണെങ്കിൽ അങ്ങേരും വയസ്സനാ. അല്ലേ ശങ്കു?
1: വയസ്സിലാണെങ്കിലും ഞങ്ങളെ മുത്തച്ഛൻ നല്ല സ്മാർട്ടാ. ആ
4: അതെ.

0: നീ എന്തിനാണ് അവനെ കരയിച്ചത്? മോൻ കരയണ്ട, കരയാതെ കരയണ്ട. ഇക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ.
1: അപ്പൊ എനിക്കോ?
0: നീയോ? നീ കള്ളനാ. എന്നെ വയസ്സാന്ന് വിളിച്ചപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞോനല്ലോ നീ.
2: അത് പിന്നെ കറക്റ്റ് അല്ലേ?
1: ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ.
2: ഞാൻ സ്കൂളിൽ മുത്തശ്ശനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ?
0: എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്?
2: കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് ഓഫീസറാ മുത്തശ്ശൻ.
0: പിന്നെ
2: കള്ളന്മാരും കൊള്ളക്കാരും മുത്തശ്ശനെ കണ്ട വിറയ്ക്കും. ഏത് കളവും മുത്തശ്ശൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും.
1: And moreover, he is the mister of James Bond and Sherlock Holmes.
2: And Phantom.
3: And Lover.

0: 내라 돈베리
1: 이 꼬라보이 보라간

0: മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. ഇട ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും?
1: എന്തിനാ?
0: അല്ല, വല്ല ചുളുവലക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ച.
1: മാർത്താണ്ഡവർമ്മയുടെ കിരീടം
0: ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ. ഒരു സ്റ്റൈലിന് നല്ല രസമായിരിക്കല്ലേ.
2: Excuse me, young gentleman.
0: Yes, gentleman.
2: What is this?
1: This is Martanda Varma's crown.
2: Who is he?
1: Sorry, I don't know, sir. This fellow knows everything.
2: What is your name?
1: എന്റെ പേര് എന്താണ് ചോദിച്ചത്?
0: മനസ്സിലായി. ഡാനി.
2: Oh, Danny. Very nice to meet you.
1: He belongs to Martanda Varma's family.
2: Oh, really? You from royal family?
0: Yes, yes.
2: Oh, royal blood.
0: എന്തോ?
2: Who is this Martanda Varma?
0: Martanda Varma. He's a king.
2: He's a king?
0: No, no, no, no. Past tense virumbo. Was a king.
2: Yeah, yeah. Which was his kingdom?
0: Kingdom. Kingdom. Kingdom?
2: Yeah, yeah.
0: Adani, idani kingdom.
2: This? Kingdom? You useless fellow.

വർമ്മയുടെ കിരീടം. ഇ ആർ ഒ ഡബ്ല്യു എൻ ഒ എഫ് എം എ ആർ

0: ഇടാ പൂരത്തം കേട്ടോനെ. ഈ സൈക്കിളൊക്കെ മുറക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഇനി പറഞ്ഞ അനുസരിക്കാവോ? വിടത്തില്ല നിന്നെ ഞാൻ. പൂരത്തം കേട്ടോനെ എങ്ങനെ ഉണ്ട് ഒരു അനുസത്യ
1: പ്രസംഗം? വിടാൻ പറ
2: മുത്തശ്ശം. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി
1: ശംഖുവിന്റെ സൈക്കിളാ ഇക്കറു കേറിയത്.
3: ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയാ സൈക്കിൾ മറിഞ്ഞത്.
2: അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ?
3: ആ ജീപ്പിന്റെ മുന്നിലാ ഞങ്ങൾ സൈക്കിൾ കൊണ്ടേ വെച്ചത്.
2: ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു?
3: രണ്ടാള്.
2: അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ?
3: ഇല്ല.
2: ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ?
3: ഇല്ല.
2: ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ.
1: സൈക്കിളിനെ തല്ലി അലച്ച് വീഴുന്നിടയ്ക്ക് ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം?
0: എടാ നീ ഇനി
1: മുത്തശ്ശനോടല്ലേ പറഞ്ഞത്?
0: അടികൊള്ളുന്നീ.
2: അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്?
4: നിങ്ങളുടെയൊക്കെ മട്ടും മധുരം കണ്ട, കിരീടം മുട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ, ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ, അവരെന്ത് വിളിച്ചു?
0: നീ എങ്ങോട്ടാ
3: കളിക്കാൻ?
5: വേണ്ട വേണ്ട, നിനക്ക് ഇന്നിനെ കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണോ? വീട്ടിൽ പോടാ.
2: പെൻഷൻ പറ്റാൻ ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ, അതിനിടയിൽ ഒരു കിരീടമോഷണം.
4: അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ലേ?
6: അല്ല, അത് പിന്നെ
4: വിശ്വാസമുണ്ടോ?
2: ഉള്ളത് പറഞ്ഞാൽ വിരോധം തോന്നുമോ?
4: ഇല്ല.
2: എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല.
1: നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. എന്തെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാളുണ്ടാവും, തള്ളി വരുമ്പോ അത് നിക്കിട്ട് വിരിക്കും.
3: എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും?
1: ആ ജീപ്പിന് നമ്പറൊന്നും നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആണല്ലോ പോലീസോ?
3: എടാ മണ്ട, നമ്മുടെ മിടുക്കുള്ള കള്ളനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ?
1: ആ കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പോ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആശ തന്നെയാ, അപ്പൊ അതും നടപ്പില്ല.
3: ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം?
1: എങ്ങനെ പറ? ഇക്രമോൻ പറ.
3: പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ.
1: പറയടാ കുട്ടാ.
3: പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ? ഇപ്പോ പറ.
1: പറയടാ കുട്ടാ.
3: ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു.
1: കുതിരയോ? എന്ത് കുതിര?
3: വെള്ളക്കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറിഞ്ഞത്.

0: ഇല്ല, വെള്ളം കുരുന്നില്ല.
1: വാളാ പോവാ.
2: അന്ന് പസങ്ങൾക്ക് സന്ദേഹം, കുതിര വെച്ച ജീപ്പ് തേടാങ്ങന്ന് തോന്നുന്നു. പോലീസ്കാര വീട്ടു പസങ്ങ, അവങ്ക കണ്ണില് നമ്മ പടക്കൂടാ. ജാക്രത.
0: അംബാസഡർ
3: പോണ്ടാ
0: മെറ്റഡോ.
3: അംബാസഡർ
0: അംബാസഡർ
3: ആ ഡാൽമ ഒരു ജീപ്പ് വാ.
0: കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നല്ലടാ.
4: മോനെ ഐസ്ക്രീം.
3: ആ ഫാൻ്റെ ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തിക്കളയും.
0: ആളെ കൈ കിട്ടിയാലേ ഫാൻ്റെ ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ മിടുക്കൻ.
3: ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻ്റെ മാ ഫാൻ്റെ ഒറ്റ ഇടി സുൽത്താന്റെ മോന് നിറയെ തലയോട്ടി.
0: അത് ശരിയാ, പക്ഷെ ഫാനത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രേക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രേക്കാ.
3: ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ.

அழுது நான் விடுவான்.

0: നമുക്ക് തിരിച്ചു പോയി മുത്തശ്ശനെ വിളിച്ചോണ്ടരാ.
1: അങ്ങനെ അങ്ങ് പേടിച്ചാലോ, ഞാൻ
0: നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചോണ്ട് പോയിട്ട് നമുക്ക് പറ.
1: തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമൂട്ട തിന്നാനുള്ളതല്ലേ.
2: എനിക്ക് വിശക്കുന്നു.
1: എനിക്ക് വിശക്കുന്നു.
0: എന്റെ കാശുണ്ടോ?
1: പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ.
3: ഓർഡർ പ്ലീസ്.
1: ഓർഡർ? എന്ത് ഓർഡർ? ചോറ്?
0: വി വാണ്ട് മീൽസ്.
3: വിച്ച് ടൈപ്പ് മീൽസ് യു വാണ്ട്?
4: വി വാണ്ട്, വി വാണ്ട്
5: ചിക്കൻ ഫ്രൈ, മസാല ദോശ, തന്തൂരി ചിക്കൻ, ഫ്രൈഡ് റൈസ്,
6: ചിക്കൻ ഫ്രൈഡ് റൈസ്.

0: Excuse me. Phone.
1: അയ്യോ എന്നെ ഒന്ന് വിടൂ, ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടാലോ. എന്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ സൈക്കിളിൽ പോയി
2: എടുത്തോണ്ടാന്ന്.
1: അയ്യോ ഇത്രയും കാശാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിയാൻ പറ്റുന്നല്ലേ.
0: ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ,
1: ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടാന്ന് കാശ്. അയ്യോ അറിയാൻ പറ്റുന്നല്ലേ, ഞാൻ സൈക്കിളിൽ പോയി
2: എടുത്തോണ്ടാണ്.
1: എന്റെ വീട് ഇവിടെ അടുത്താണ്, നിങ്ങൾക്ക് പറഞ്ഞിരുന്നാലും മനസ്സിലാവില്ലേ. ഞാൻ വീട്ടിൽ പോയി
2: എടുത്തോണ്ടാ,
1: വീട് ഇവിടെ അടുത്താണല്ലോ, പറഞ്ഞാ മനസ്സിലാവില്ലേ.
0: എന്ത് പറ്റി, എന്താ ഒരു ബഹളം?
2: ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല.
0: കുട്ടി ഏതാ, എവിടെ ഉള്ള?
2: വീട്ടിൽ നിന്നാരെങ്കിലും വന്നിട്ട് വിട്ടാ മതി.
0: എന്താ ഇത്, പാവം പയ്യൻ, എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്? ഓ അത് ശരി, ഒറ്റയ്ക്കല്ല കൊറേ പേരുമായിട്ടാ. നീ വന്ന സാരമില്ല, ബില്ല് ഞാൻ പേ ചെയ്തേക്കാം. വന്നേ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്?
3: നിങ്ങൾ കാണുന്നില്ലേ, മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത് നിങ്ങളല്ലേ?
0: മ്യൂസിയത്തിലെ കിരീടം
1: ഞങ്ങൾ കണ്ടല്ലേ, അന്നൊരു വെള്ളക്കുതിരയുള്ള ജീപ്പിൽ വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്.
0: വെള്ളക്കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്.
1: ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ?
0: ഇതുവരെ മനസ്സിലായില്ല.
1: മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്.
0: നിങ്ങള് സിനിമ കാണാറില്ലേ?
1: ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്, അസൽ കള്ള ലക്ഷണം.
0: ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ, പേര് മോഹൻലാൽ. ഞാൻ കാണിച്ചുതരാം, കണ്ടോ. ഇപ്പൊ മനസ്സിലായ? ശരി ഞാൻ പോട്ടെ.
1: അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയെന്നാ ഞങ്ങളെ കണ്ട് പേടിച്ച്?
0: നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ.
1: ആ എന്തൊക്കെയായാലും കണ്ടു, ഒരു ഓട്ടോഗ്രാഫ് വരെ സൗകര്യം ഉണ്ടോ?
0: തരാം വാ. പിന്നെ നീ ആരാടാ, ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്, നിനക്ക് ഞാൻ തരാം. ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി?
1: ഓട്ടോഗ്രാഫ് തരുമോ?
0: ഓടാ.
1: ദാ മരുന്നുകൾ നിർത്ത് നിർത്ത്.
3: മരുന്നുകൾ അറിഞ്ഞാ നാണക്കേടാവൂല്ലോ.
1: എവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ ഒരു പുളു അടിക്കും.
3: അതെന്താ പുളു?
1: ഒക്കെ കാണിച്ചുതരാം, ആരും ചിരിക്കരുത്. നിന്നോട് കൂടെ പറഞ്ഞത് കേട്ടോടാ.
4: എന്താടാ എവിടെ തെണ്ടി തെഞ്ഞിട്ട് വരിക?
1: ഞങ്ങള് മോഹൻലാലിനെ കണ്ടു.
4: സിനിമ കാണാം മോഹൻലാല്, പോടാ.
1: ദൈവത്തിനാണേ നേര്.
4: എന്നിട്ട്?
1: എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി.
4: പാട്ടോ? അത് വല്ല ഷൂട്ടിങ്ങിനും പാടിയതായിരിക്കും.
1: ഞങ്ങളിവിടെ ഡ്യൂറ്റ് പാടി, രാജാവിന്റെ മകൻ.
4: ഡ്യൂറ്റ്? അതെന്ത് പാട്ടാ? ആ ഒരു പാട്ടേ പാടിയുള്ളൂ.
1: പിന്നെ ഒരു ശോകം കൂടി പാടി.
4: ശോകം?
1: ആ അങ്ങേർക്ക് എന്തോ സങ്കടമുണ്ട്.
4: അതിന് അസുഖമൊക്കെ മാറിയല്ലോ.
1: മാറി, എന്നാലും എന്തോ സങ്കടമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശോകം പാടൂ.
4: നീ വല്ല അനാവശ്യം പറഞ്ഞ അയാളെ സങ്കടപ്പെടുത്തി കാണും.
1: അതൊന്നും അല്ലെന്നേ, അങ്ങനെ സന്തോഷം വരുമ്പോഴും ശോകമാ പാടുന്നേ,
3: അല്ലേ?
4: എന്റെ മരുമക്കളാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും, ഞങ്ങള് പഴയ ഫ്രണ്ട്സാ.
1: നാളെ നമ്മളെ വീട്ടിലേക്ക് വരാൻ തന്നിട്ടുള്ള അല്ലേ?
4: എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ടാ. മനുവിനെ അറിയുമെന്ന് ചോദിച്ചില്ലേ നിങ്ങള്?
1: ഞാൻ ചോദിച്ചു, പക്ഷെ മനുവിനെ അറിയില്ലാന്ന് പറഞ്ഞു.
4: ഓ അവൻ വലിയ പുള്ളിയായിപ്പോയി. ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്, ചിലപ്പോ ഓർമ്മ കുറവുണ്ടായിരിക്കും. നിങ്ങൾ വയ്ക്കും, നിങ്ങൾ വയ്ക്കും. മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്ക് അവൻ അറിയാം. വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മനു അങ്കിൾ.
2: ഹലോ ഹലോ
3: ഹലോ
2: ഹലോ ആരാത് മടയൻ നടുവല്ലേ?
3: ഹലോ ഹലോ ഹലോ
2: ഹലോ കിട്ടു കിട്ടു.
4: അതേ കിട്ടുവാ.
2: ഞാൻ ഗോമസാണ്.
3: ഞാൻ
2: പേശുന്നത് കേക്കുതാ?
4: കേൾക്കാം.
2: ആ നീ അപ്പോ കൂട്ടിട്ട് ഇന്ന കരയ്ക്ക് വന്നിരു. നാ അങ്ങ് ജീപ്പ് എടുത്തിട്ട് വന്നിരാം. ഓക്കെ.
4: എന്ത് പറ്റി സാർ?
2: ആഹാ ഒന്നില്ല മടയാ. നമ്മ മാർത്താണ്ഡവർമ്മ വാളില്ല, അതേ ഇന്നിക്ക് അമുക്കണം.
4: നമ്മൾ അടുത്ത ബുധനാഴ്ചയല്ലേ പ്ലാൻ ചെയ്തത്?
2: അടുത്ത വാരം ரொம்ப കഷ്ടം. இன்னைக்கு ஞாயிற்றுக்கிழமை, நாளைக்கு திங்கட்கிழமை லீவ். செவ்வாய்க்கிழமை நிறைய போலீஸ் காவல் போட சொல்லி நம்ம டிஎஸ்பி சங்கர் நாராயணன் சொல்லியிருக்காராம். அடுத்த வாரம் அடிக்கணும்னா அந்த வாளை நம்ம சுத்தமா மறந்துட வேண்டியதுதான்.
3: புரியுதா? இன்னைக்கு அடிச்சாவணும்.
2: சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே.
5: நிக்க நிக்க, நம்ம உடனே தானே பத்மநாபபுரம் கோட்டத்திலேக்கு போனோம். മാർത്താണ്ഡവർമ്മയുടെ വാള് മോഷ്ടിക്കപ്പെടാൻ പോകുന്നു ഇന്ന് തന്നെ.
4: അത് നീ എങ്ങനെ അറിഞ്ഞു?
5: ആരോ രണ്ടുപേര് വയർലെസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ഒരു ഗോമസും കിട്ടും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ

0: അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലേ ഞാൻ തനിച്ചു പോകും.
1: അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ട് തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെയും വിളിച്ചോട്ടു.
0: പോലീസും പട്ടാളമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും.
1: രൗണി, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ.
2: മുത്തശ്ശാ, ഞങ്ങളും വരട്ടെ.
1: വേണ്ട വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ.
3: മ്യൂസിക്കിൽ വന്നവൻ തന്നെ ആയിരിക്കും.
4: അവനെ പിടിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ.
2: പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും.

0: മനു എന്താ ഒന്നും മിണ്ടാത്തത്?
1: കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ
2: ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങോളങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക്
1: ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനെ പറയുന്നു.
0: ഏതായാലും അച്ഛൻ പോയി, ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ,
2: ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത്. ആന്റണി, കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്.
0: ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ ഒരു മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനു ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്.
2: മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാ. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം.
0: മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹി അല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ.
2: അച്ഛനോ പോയി, നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ?
1: ഞാനൊന്ന് ആലോചിക്കട്ടെ.
3: മനുവകളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ.
4: പറഞ്ഞൂടാ.
3: പോയാ പിന്നെ ഇവിടെ ആരാ?
4: ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചെലപ്പം വെക്കും. അല്ലേ ശങ്കു?
5: ആ,
3: വീട് വിറ്റാ പിന്നെ വെക്കേഷനുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ?
5: വരാലോ, നിങ്ങളുടെ വീടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ.

0: ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ?
1: വേണ്ട.
0: റേഡിയോ കേൾക്കണോ?
1: വേണ്ട.
0: മോന് പിന്നെ എന്താ വേണ്ടേ?
1: മനുവങ്ങളിൽ പോണ്ട.
0: എവിടെ?
1: ഡൽഹിക്ക് പോണ്ട. പോണ്ട മനുവങ്ങളിൽ പോണ്ട.
2: നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണം തോന്നിയ?
0: അങ്ങനെ തോന്നിയ ഞാനും അമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റ് വരും.
1: മനുവങ്കിൾ ഡൽഹിക്ക് പോണ്ട.
0: ഇല്ല മോനെ, അങ്കിൾ എവിടെ പോനാ? ഇക്രമോനാ ഭയങ്കര പേടി, ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു.
3: നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്?
4: ഇല്ല.
3: അതെന്താ?
4: കളിക്കാൻ പോവാ.
3: കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ.
5: കൊടുത്തേക്കും ചേച്ചി.
3: കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്.
5: വരട്ടെ.
2: പറ്റേ ഉമ്മേ.

0: അതല്ലേ ഞാൻ നോക്കുന്നത്. വാ.
1: എവിടെ പോയവൻ?
2: എന്റെ സൈക്കിൾ പോയതന്നെ.
0: ആഹാ, അവൻ അങ്ങനെ വിട്ടവരുണ്ടല്ലോ. വാ.

0: പോട്ടെ, അങ്ങനെ നോണ പറഞ്ഞ രക്ഷടാണെന്ന് വിചാരിക്കണ്ട, നിന്നെ ഞങ്ങൾ പോലീസ് ഇടിച്ചു കൊടുക്കും. പറയാ, പോലീസ് വിളിക്കതേ, വിളിക്കതേ.
1: പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലേം ചെയ്യും.
0: ആ തല്ലും, അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ ഇടിക്കും. എന്റെ ഇടിയെന്ന് പറഞ്ഞാ ഫാനത്തിന് ഇടി പോലാ, ഒരു തലയോട്ടിട്ട് കുറവുള്ളൂ.
2: സത്യം പറയണേ, നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല, നീ ഇനിയും കാണാൻ പറഞ്ഞാണെ നിന്നെ ഞങ്ങൾ ഇടിക്കും.
1: പടച്ചോനെ, അവരിപ്പോ എവിടെ നിന്നും ചാടി വരും, എന്നെ കൊല്ലുകയും ചെയ്യും.
0: അത് ആരാണ് പറയണ?
1: അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്.

0: അവന്റെ പേര് പോലും ചോദിക്കാൻ പറഞ്ഞു.
1: അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്.
2: അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ.
0: എങ്ങനെ വരും? ഡാഡി അങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല.
1: അവൻ എങ്ങനെ അകത്തു വരും? ഒരു പണിയുണ്ട്, അടുക്കള വശത്തെ വാതില് ഒച്ചണ്ടാക്കാതെ തുറന്നിട്ടാ മതി.

പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ചുകൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞന് ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കായിരുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ.

0: வருகலாம். எந்த முறை இந்த குழப்பம்
1: கள்ளல்
0: கண்டோ கண்டோ அலாரம் அடிக்கணும். கள்ளன் தானே கள்ளன்.
2: അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ.
3: നല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും.
0: പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ് നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന്.
4: ശരിയാ, മനുവിന്റെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടെ നിന്ന് കാക്കറിയപ്പോഴും മനുവിന്റെ അലാറം അടിച്ചിരുന്നു.
5: പറമ്പിൽ പട്ടി ഉടഞ്ഞപ്പോ അലാർക്ക് തീയുണ്ടോ അല്ലടാ?
4: പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി.
0: അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെ ഒക്കെ കളി അല്ലേ? അല്ലാതെ നീ എങ്ങനെ കാണുന്നേ?
3: ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറുക.
0: അങ്ങനെയൊന്നും അല്ലെന്നേ, നല്ല ഒന്നാം തന്നെ ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല വെറിയടേയും കാണിച്ചോ.
3: വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ
4: മനോങ്ങളുടെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം, വാ. എന്നാ കള്ള തിരുവാലി
6: കള്ളന്റെ ഇരിപ്പ് വേണ്ട.
4: മര്യാദക്ക് വാതം തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ?
6: ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണു വന്ന് കഥ കടച്ചു.
4: പെണ്ണോ? ഏത്?

0: മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കടന്നപ്പ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഒന്ന് പിടിച്ചോണ്ട് പോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി.
1: സ്കൂളിലോ?
0: ആ ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല, സാറന്മാരും ഇല്ല, തല്ല് മാത്രം മുടങ്ങാതെ കിട്ടും. തല്ല് കൊണ്ടും എടുത്തപ്പോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ചാടി.
1: നീ എന്തിനാ ചാടി പോന്നത്?
0: ബീഡി വലി പിടിച്ചതിന്.
1: ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ?
0: ഞാനല്ല, മത്തായി.
2: മത്തായിയോ? അതാരാ?
0: എന്റെ ഒരു ചങ്ങാതിയാ. നല്ല രസാ.
3: തിരിച്ചോ
0: തിരിച്ചോ, നിങ്ങളെ കെട്ടി തൂക്കിയിടുമ്പോ

0: അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നനെ.
1: അവരുടെ ജീപ്പിൽ കുതിര ഉണ്ടായിരുന്നു.
0: കുതിരയോ? ആ കുതിര, വെള്ള കുതിര ആ ജീപ്പിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ചാടാ നിക്കുന്ന കുതിര.
2: ആ ഇപ്പൊ പിടിയിട്ടി, ഇവന്റെ മാജിക് അങ്ങനെ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
1: ഡാനി, നാളത്തിന് ഇവനെയും കൂട്ടി നോക്കാൻ പുഴക്കര വരെ പോയാലോ? നീ വരാവോ?
2: പേടിക്കണ്ടടാ, ഞാനില്ലേ.
1: വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും.
3: പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് പറഞ്ഞു കൊടുത്തേ.
1: ഫാൻഡത്തിന്റെ ഇടി പോലെ ഇരിക്കും.
2: കറക്റ്റ്. ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനു അങ്കലിനോട് പറയാൻ, അല്ലേ?
0: അതെ. നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ.
2: ഇല്ല, സത്യമാണ്.

0: വാതിൽ തുറക്കാൻ. എടാ,
1: ഡാഡി ആയിരുന്നോ?
0: എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ?
1: അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും.
2: ഗുഡ് ഈവനിങ് അങ്കിൾ.
0: ഗുഡ് ഈവനിങ്? ഈ പാതിരാത്രിക്കോ?
2: അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യൻ എന്ത് പറഞ്ഞു?
1: വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്.
0: ആരുടെ കാര്യമാ പറയുന്നത്?
1: വേതാളത്തിന്റെ.
0: വേതാളം വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ?
2: അങ്കിളെ, കഥ.
0: ആ കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ.
3: ഹലോ, ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്.
4: എന്താ മുതലാളി?
3: കിരീടവും വാളും എല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം.
5: ഓക്കെ സർ.
3: നാളെ തന്നെ നമുക്കത് വിൽക്കാം.
4: സരി സർ.
3: ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ?
4: ഒരു ചിന്ന തപ്പ് നടന്നു പച്ചി. ഞാൻ പൊടിച്ചിട്ടാണ് നാളേക്ക്.
3: ഹലോ, ഹലോ, ഹലോ, ഹലോ,
4: ഹലോ. എവനോ ഒരു മഡർ റാസ്ക് നടുവിൽ പോന്ന് ഡിസ്റ്റർബ് പണ്ടാണ്.
6: ആരാണ്?
4: എവനോ ഒരുത്തൻ.
3: ഹലോ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ
4: സാർ? എനിക്കൊരു ചിന്ന സന്ദേഹം. നമ്മ പേശത് എവനോ നടുവിൽ ഒട്ടി കേൾക്കാൻ നനിക്കാനാ.
3: ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും നീ എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു. അനുഭവമുണ്ടല്ലോ, അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു.
5: മര്യാദക്ക് ജീവിച്ചു.
3: ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും.
7: ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ?
3: വിൽക്കുമടാ.
7: ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും.
3: നോക്കി കാണാം.
1: ആളെ അറിയാൻ പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രശ്നമാണേ. എന്റെ സ്വഭാവം മാറും. ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാൻറത്തിന് ഇടി പോലാ. അല്ല, നിനക്കറിയാമല്ലോ.
8: എന്താടോ ഒരു കള്ള ലക്ഷണം? വാ, എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ? എന്ത് പടം?
9: ആനയുടെ.
8: ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ.
1: എവിടെ, ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല.
9: താങ്ക് യു അവേർഡ്സ്.
1: സോറി സോറി.

0: പിതാവ് ഇവൻ തന്നെ ആള്, വേറെ രണ്ടുപേരും കൂടി ഉണ്ട്.
1: ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട, ആള് ഇവൻ തന്നെയാ. അതെന്നെ, നിനക്ക് വഴിയറിയോ?
0: പുഴയുടെ അടുത്തുവരെ പോവാൻ എനിക്ക് വഴിയറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയും ഇല്ലാത്തത്. വള്ളത്തേക്കര അവരങ്ങ് പോയി.
2: ഡാനി, ഡാനി, ഡാനി, എന്താടാ അത് പരിപാടി?
1: ഒന്നുമില്ല.
2: എന്താടാ, എവിടെ നീ വരിച്ച ആന?
3: അമ്പലത്തിലാ.
2: അമ്പലത്തിലോ? എന്തിന്?
3: ആരാട്ടിന്റെ പോയി.
2: ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം, നിന്നോടും കൂടെയാ പറഞ്ഞ്.
1: ഈ ഉമേന്റേക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്!

0: ഉമേ ഉമേ
1: എന്തേട്ടാ
0: ആരാ വന്നു നോക്കിയേ?
1: ആ
2: ഞാനാടു

0: എന്താ രാവിലെ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഇട്ട്? ഇതാർക്കാ?
1: ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ. രാവണ്യ ഞങ്ങൾ വലിയ എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബാറ്റും ബോളും കൊണ്ട് തരാത്തത്? ഇനി പരാതിയില്ലല്ലോ.
2: ആ
1: നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? ആ പിള്ളേരെ ഇങ്ങളെ,
3: അവന്റെ മുഖം കണ്ടില്ലേ? അസലി കള്ളന്റെ മുഖം തന്നെ.
4: ആളുകളെ കൊല്ലുന്നവനാ.
5: ഞാനൊരു കാര്യം പറയാം, ഏതായാലും ആ പുഴക്കര വരെ ഒന്ന് പോവാം. വഴി നിനക്ക് അറിയാമല്ലോ.
4: അറിയാം. ഡാനി, ഡാനി, എടാ ഡാനി, കഥ തുറക്കടാ ഡാനി.
5: മാറടാ. എന്താടാ ഇതിനകത്ത് ഞാൻ കാലത്തോടെ ശ്രദ്ധിക്കുക? എല്ലാത്തിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം. ഓരോന്നിന്റെ മോന്ത കണ്ടില്ലേ? ആരാട്ടിന് പോയാലും തിരിച്ചു വന്നോടാ. ഡേ, രാവണിയേട്ടൻ വിളിക്കുന്നു. ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.

0: ഇത് കണ്ടോ, മാറ്റുമ്പോഴും വാ. ഒന്നാന്തര ഫോറിൻ ബാറ്റ, അസൽ ഇംഗ്ലീഷ്. നാലു പേർക്ക് ഓരോന്ന്. മോളെ ഇതൊന്നും എടുത്തു കൊടുക്കും, ഇഷ്ടപ്പെട്ടോ? ഇത് ആരാ വരച്ചത്? പിന്നെ എന്തിനാ നീ
1: വരച്ചേ?
0: കണ്ടിട്ട് നല്ല മുഖപരിചുണ്ട്. എന്നാ ഞാനും ഒന്ന് കാണട്ടെ, ഇത്രമോന്റെ ചിത്രകല. മനു പറഞ്ഞത് ശരിയാ, ഞാനും ഇയാളെ എവിടെയോ കണ്ടു. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. കൊച്ചുകുട്ടിയാണെങ്കിലും ഇക്രു നന്നായി വരയ്ക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് കന്യാകുമാരി വരെ പോയി ഒരു പാർട്ടിയെ കാണണം. കുറച്ച് കാശിന്റെ കാര്യത്തിനാ. മനു വരുന്നോ?
2: അയ്യോ, ഞാനെന്തിനാ വരുന്നത്? ചേട്ടൻ ഞായറാഴ്ച കളിക്കാൻ പറ്റും.
0: പിന്നെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മനു അങ്കിൾ.
2: എങ്ങോട്ടാടാ?
3: എങ്ങോട്ടുമില്ല,
2: ഇന്നത്തെ കളി വീട്ടിനകത്ത് മതി.
3: അത് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നല്ലോ.
2: ആ, അതാ നല്ലത്.
4: എന്താ,
3: തേങ്ങ ചുണ്ടാണോ?
4: അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ.
3: ഞാൻ വിചാരിച്ച് കറിക്ക് അരിയാണ്.
5: ഇത് കൊള്ളാമല്ലോ, ഇനിയിപ്പോ നിക്കറിടേണ്ട ആവശ്യമില്ലല്ലോ.
3: കൊള്ളാമല്ലോ.
2: എങ്ങനെയുണ്ട്?
3: പിന്നെ നന്നായിട്ടുണ്ട്. കരഞ്ഞു.
6: ഒരു രക്ഷയുമില്ല. രണ്ടു വാതിലും കാവൽ, വാതിൽക്കൽ ആന്റി, അടുക്കല ഭൂതം. ഇനി എന്ത് ചെയ്യും?
3: ഞാനേ അടുക്കള ചെന്നൊരു പണി ഒപ്പിക്കാം. ഉമ്മ ആന്റി ഓടി അടുക്കളയിലേക്ക് വരും. ആ സമയം കൊണ്ട് നിങ്ങൾ നാലുപേരും ഉമ്മറവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോളണം.
6: അതെന്ത് പണി?
3: അതൊക്കെ ഉണ്ടടാ, ഫാൻഡത്തിനാണോ പണിയില്ലാത്തത്?

ഈ പണ്ടാരം പൊട്ടിയില്ലെങ്കിലോ? ഈശോ മറിയ ഔസേപ്പേ.

ചെക്കൻ എവിടെയാണോ? ചേട്ടൻ ഇന്നെ കൊല്ലും.

0: എവിടില്ല?
1: രാവണേട്ടനോട് പോയി,
0: പുറത്തുപോയി കന്യാകുമാരി.
1: അയ്യോ, ഒരു എസ് ടി ഡി വിളിക്കണമായിരുന്നല്ലോ. വീട്ടിലെ ഫോണ് കേടാ. താക്കോലുണ്ടായി
0: താക്കോല്?
1: അയ്യോ, ഉള്ളിയൊന്നും പറയത്തില്ല. രാവണേട്ടനൊന്നും പറയത്തില്ല, ഞാനാന്ന് പറഞ്ഞാ മതി.

0: ഇതുതന്നെ ഇതുതന്നെയാ പുള്ള സംഘം.
1: ഇറങ്ങണ്ട, നീ പേടിയുണ്ടോ?
0: എനിക്കോ? ഏയ്, പേടിയുണ്ടോടാ?
1: ഇല്ല.
0: നിനക്ക് പേടിയുണ്ടോ?
1: ഇല്ല.
0: ഇവനിപ്പൊ കരി. പേടിയുണ്ടോടാ?
1: ഇല്ല. ഇറങ്ങാം.

0: താമസിക്കുന്നില്ലെന്നാണ്
1: നമുക്ക് അകത്തു നോക്കാം.
0: മോങ്ങ നേരം.

0: പോവാം. പോയി മനോട് വിളിച്ചു തരാം.
1: അതിനെന്താ ആളാരണെന്നൊന്നറിയാം.

0: ഇടമിസ് തമ്പി, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞ വിലക്ക് ഇതെല്ലാം കൂടി തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ രണ്ട് വിഗ്രഹങ്ങൾ തന്നേക്കാം. കിരീടത്തിന് മാത്രം 10 ലക്ഷം, വാളിന് 15. വിഗ്രഹങ്ങൾ കൂടി ചേർത്ത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 2 ലക്ഷം കുറച്ച് തന്നേക്കാം.
1: അത് വളരെ കൂടുതൽ അംശമാവണ്ടി.
0: ഈ കിരീടത്തിന്റെ ഒരു രത്നക്കല്ല് പറിച്ച് വിറ്റാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ പിന്നെ കാശിന്റെ അത്യാവശ്യം കൊണ്ട് വിൽക്കുന്നേ ഉള്ളൂ. തോമസ്.
2: ഹലോ തോമസ് ഇയർ.
3: എന്താ
2: സാറുണ്ട്?
3: എന്താ
2: സാർ?
0: ഹലോ, രാവണി സ്പീക്കിംഗ്. അത് ശരി, ആകെ കുഴപ്പമായി. നമുക്ക് ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം.
3: എന്ത് പറ്റി സാർ?
0: നമ്മുടെ ഈ താവളം മനു മനസ്സിലാക്കി. അവൻ ഉടനെ ഇവിടെ എത്തും. മിക്കവാറും പോലീസ് കൂടെ കാണും.
1: ആരായി മനു?
0: അതൊക്കെ പിന്നെ പറയാം. തോമസേ, അവരെ വിട്ടിരിക്കട്ടെ, നിങ്ങൾ വാ.
4: മനുവിനും പോലീസും വരുന്നതിന് മുമ്പ് ഇവർ രക്ഷപ്പെട്ടാലോ?
5: ഒരു പണിയുണ്ട്, ഇവരുടെ ബോട്ടിൽ നിന്ന് കഴിച്ചുവിടാം.
4: കറക്റ്റ്, വാ.

0: കത്തോടാ.
1: ഏയ് ബോധം കെട്ടുകയാണ്.
2: അതെ
3: അപ്പു,
2: അപ്പു,
3: അപ്പു
2: എന്ത് പറ്റി?
3: അപ്പു എന്ത് പറ്റി?
4: പിള്ളേര്,
3: പിള്ളേര്, ഏത് പിള്ളേര്?
4: ഡി എസ് പിയുടെ വീട്ടിലെ ആ തെണ്ടിച്ചെറുക്കനുണ്ട് കൂടെ, അവനെ എന്നെ എറിഞ്ഞത്.
3: അത് ശരി, അപ്പം ഗോമസിന്റെ പടം വരച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു. എവിടെയാ അവര്?

0: ഞാൻ രാവുണ്ട് നിന്റെ ഫാമിലി ഫ്രണ്ട്. നീ ഇന്നലെ വയർലെസ്സിലൂടെ എന്നോട് എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ എന്നെയും എന്റെ ആൾക്കാരെയും പിടിക്കുമെന്ന്. അല്ലടാ,
1: 24 മണിക്കൂറാകാൻ ഇനിയും സമയമുണ്ട്.
0: പക്ഷേ അതുവരെ നീ ജീവിച്ചിരിക്കണ്ടേ? ഏതായാലും നീ വന്നത് നന്നായി. നീ വരുന്നതിന് മുമ്പ് നിന്റെ മരുമക്കൾ ഇവിടെ എത്തി.
1: കുട്ടികളോ? അവരെ ഒന്നും ചെയ്യരുത്.
0: ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല. അമ്മാവനെയും മരുമക്കളെയും ചേർത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. സമയമില്ല. നീ പോലീസിന് ഫോൺ ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഗോമസേ,
2: പത്ത് വരെ ഞാൻ എന്നും അതിനുള്ളിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ മനുവിനെ ഞങ്ങൾ കൊല്ലും.
0: ഇറങ്ങി വരരുത്. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ.
2: 7
0: ഡാനി, ചങ്കു, ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്.

0: അറിയാണോ? അറിയാം, മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. കർമ്മനിരതനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ, എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അവിടെ ഈഴാൻ കണ്ടു സമയം.
1: രക്ഷിക്കാം സാർ.
0: ഇന്നാ താൻ എങ്ങനെങ്കിലും എത്തിക്കോ.

ഒറ്റയൊരുത്തൻ രക്ഷപ്പെടാൻ പാടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ധീരതയ്ക്കുള്ള അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും. ചാർജ്!

വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. അറ്റാക്ക്! ഒന്ന് വേഗം മാടോ. എടാ പെട്ടെന്നാടാ, ഒന്ന് പിടിക്കണം. മിന്നൽ പ്രതാപനായിട്ട് ഓടിക്കരുത്.

0: ഇങ്ങോട്ട് ഇറങ്ങി വാടാ, കളിക്കാ, കേറണോ?
1: അയ്യോ
0: കൊള്ളാം.
1: നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇറങ്ങി വേണം.

0: பொண்ணு போட.
1: ഏം ചെയ് പറഞ്ഞോ? അവന്റെ തിരുനെറ്റിക്ക് തന്നെ കൊള്ളണം. എടാ എറിയൻ, എറിയടാ. നല്ല അസലേറായിരുന്നു, ബോള് ചപ്പാത്തി പോലെ ആയി പോയി.

ഇനി നീ മരത്തിൽ കയറും. എല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ, അതും എന്നെ. ഞാൻ ആരും അറിയണം. നീ എല്ലാം അങ്ങ് ജയിലിലോട്ട് വന്നേക്ക്. നിന്റെ എല്ലാം വാരിയെല്ലാം ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. നടക്കണം. ടെററാണ് ഞാൻ, ടെറർ.

0: Namaste, Manu.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം മനു അങ്കിൾ. സംവിധാനം ഡെന്നിസ് ജോസഫ്. നിർമ്മാണം ജോയ് തോമസ്. തിരക്കഥ ഷിബു ചക്രവർത്തി. ഛായാഗ്രഹണം ജയനൻ വിൻസെന്റ്. അഭിനേതാക്കൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, കുര്യൻ ചാക്കോ, അമിത്, അനൂപ്, സോണിയ, സന്ദീപ്, എം ജി സോമൻ, ലിസി, പ്രതാപചന്ദ്രൻ, കെ പി എസ് സി ലളിത, ത്യാഗരാജൻ തുടങ്ങിയവർ. സാങ്കേതിക സഹായം വിഷ്ണുമോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പി എം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: नशा मुक्त युवा फॉर विकसित भारत, ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പി എം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पीएम स्वनिधि योजना के लाभार्थियों में करीब 46% महिलाएं हैं, यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं. जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
0: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
0: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി BD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മുതൽ 9 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2,500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 30ലൂടെയാണ്. 1871 ആഗസ്റ്റ് 30 ആധുനിക ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂതർഫോർഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1957 ആഗസ്റ്റ് 30 തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കേരള സംസ്ഥാന പിറവിയെ തുടർന്ന് കേരള സർവകലാശാലയായി ദേ മാറിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിത ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂ എന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
0: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ് ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: നശാമുക്ത് ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ ക്യാ ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരെ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: मेरे प्यारे देशवासियों, स्वच्छता की एक बहुत बड़ी खूबी होती है. जब किसी जगह को स्वच्छ रखने का संकल्प वहां के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
0: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം പി ജയചന്ദ്രൻ.

ചിത്രം സുകൃതം, രചന ഒ എൻ വി, സംഗീതം ബോംബെ രവി, ആലാപനം കെ എസ് ചിത്രയും കെ ജെ യേശുദാസും.

വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. രചന പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

വിത്തുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

മൂന്ന് മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് പുകഴേന്തി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

അടുത്ത ഗാനം അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്. ആലാപനം KJ യേശുദാസ്.

ഇനി മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി ഉഷ ഖന്ന സംഗീതം നൽകി പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം പി ജയചന്ദ്രൻ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കാട്ടുകുരുങ്ങ്. രചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: അന്നവൾ നേരത്തെ സ്കൂളിൽ നിന്ന് പോന്നു, വീട്ടിലെത്തി, മുഗൾ തട്ടിലെത്തി, അങ്ങനെ നോക്കിയിരുന്നു. അവിടെ നിന്ന് കാണാം രാവിലത്തെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ആ കാട്ടുപൊന്തയും തടാകതീരുമില്ല. രാവിലത്തെ സംഭവം ഓർത്തപ്പോൾ പെട്ടെന്ന് അവൾ ഭർത്താവിനെ കുറിച്ച് ഓർമ്മിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന് ഒരു വയസ്സായപ്പോ എന്റെ അച്ഛൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി, പിന്നെ തിരികെ വന്നില്ല. അന്വേഷിച്ചു പോയവർ കൊണ്ടുവന്നത് ആ മനുഷ്യൻ ഉപയോഗിച്ച തോക്ക് മാത്രമാണ്. അതോടുകൂടി അവസാനിച്ചു തന്റെ ദാമ്പത്യ ജീവിതം. തന്റെ ദാമ്പത്യ ജീവിതം മലവാടി വരണ്ടുണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ മകന് 8 വയസ്സ് പ്രായമുണ്ട്. 8 വയസ്സുള്ള മകനും സ്കൂളിലെ ജോലിയും മാത്രമാണ് ഇപ്പോൾ അവളെ ലോകവുമായിട്ട് ബന്ധിക്കുന്ന രണ്ട് ചങ്ങലക്കണ്ണികൾ. ഇന്നിതാ തന്റെ ദാമ്പത്യ ജീവിത മലർവാടി വീണ്ടും ഒന്ന് പൊട്ടിക്കുന്നതൊക്കെ നൽകണം.

0: கொதிச்சிடண்ட நீ தனர்க சித்திகள் தனர்க சித்திகள்.
1: இல்ல பார்வதி, தேவையும் நின் காமகன அகன் போனில்ல.
0: விருதாவிலானு விசாரதாரகൾ கொதிச்சிடண்ட நீ தனர்க சித்திகள் தனர்க சித்திகள்.
1: ഇല്ല, ദേവയ്യൻ ഒരിക്കലും നിന്റെ കാമ കാണാൻ പോകുന്നില്ല. അങ്ങനെ ആലോചിച്ചിരുന്നു
0: രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവൾ പാർവതി ഓർത്തതില്ല താൻ അവിടെ താൻ തനിയെ ഇരിപ്പം.
1: ആരോ താഴെ വാതിൽ തട്ടിയതുപോലെ, അതെ ആരോ വാതിൽ തട്ടി വിളിക്കുന്നു. അവൾ വേഗം താഴെ ചെന്നു, വിളക്കുകൊളുത്തി, വാതിൽ തുറന്നു, പുച്ഛത്തിറങ്ങി, വിളക്കു കത്തിപ്പിടിച്ചു നോക്കി. അവിടെങ്ങും ആരുമില്ല. ഇല്ല, ആരുമില്ല. അല്ലല്ല, ആ മരച്ചുവട്ടിൽ ഒരാളുണ്ടല്ലോ. അയാൾ ഇങ്ങോട്ട് വരുന്നു, തന്റെ അടുത്തേക്ക്. അയാൾ അടുത്തു വന്നു. അയ്യോ ദേവയ്യൻ, ദേവയ്യൻ, നിങ്ങൾ അതിന് ഇവിടെ വന്നു. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറുമെന്ന് ശരിയായില്ല. പോകൂ, പോകൂ മിസ്റ്റർ ദേവയ്യൻ, പോകൂ.
2: മിസ്റ്റർ ക്ഷമിക്കണം,
1: ഞാൻ ഇങ്ങനെ കയറി വന്നത് തെറ്റാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ തെറ്റാണ് ചെയ്തത്. ഞാൻ തിരികെ പോകുന്നു, മാപ്പ് ചോദിക്കുന്നു, തിരികെ പോകുന്നു. മിസ്റ്റസേ, ഞാൻ ഇങ്ങനെ കയറി വന്ന തെറ്റാണ്, ഞാൻ പോകുന്നു. എനിക്ക് ഒരു നിമിഷം ഇല്ല, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ പോകുന്നു. മിസ്റ്റസേ, എനിക്ക് ഒരു ഒരു മിനിറ്റ് ഇല്ല, ഞാൻ പോവാണ്, ഞാൻ ചെയ്ത തെറ്റാണ്. എനിക്ക് നിങ്ങൾ ഒരു നിമിഷം അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. പാർവതി മിണ്ടിയില്ല. മിസ്റ്റസ്, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്! ഈ കുടകനാടിന് സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? നിലാവ് കുളിച്ചു നിൽക്കുന്ന ഈ വസന്ത ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? അകത്തേർക്ക് അതോടെ ചിരിക്കല്ലേ? വരൂ മിസ്റ്റസ്.

ഒരു സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്രാണകെ പോലെ അവൾ അയാളുടെ പിന്നാലെ ചെന്നു. രണ്ടുപേരും ആ തടാകത്തിനടുത്തുള്ള പാറപ്പുറത്തിരുന്നു. ചന്ദ്രക്കല ആ തടാകത്തിൽ ഭംഗിയായി പ്രതിബിംബിച്ചിരിക്കുന്നു. അയാൾ അക്കാട്ടുമ്പോൾ നിറച്ചിരുന്ന പൂവെടുത്തു അവിടെ മുടി ചൂടി അവിടെ ചുമലിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ സേ, നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഇന്നു മുതൽ ഞാൻ നിങ്ങളൊരു പുതിയ പേരിട്ട് വിളിക്കാൻ പോവാണ്, പുള്ളിമാൻ.

പിന്നെ എത്ര പ്രാവശ്യം അവനെ പാട്ടുപാടി, എത്ര പ്രാവശ്യം അവളത് കേട്ടു എന്ന് രണ്ടു പേർക്കും നിശ്ചയമില്ല. പാടുന്നതിനും കേൾക്കുന്നതിനും രണ്ടു പേർക്കും മടുപ്പില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുടക് നാട്ടിൽ പാർവതിയും ദേവജ്ഞനും സംസാര വിഷയമായി. ഒരു ദിവസം അവൾ ക്ലാസ്സിൽ കയറി ചെന്നപ്പോ ബോർഡിൽ ഒരു പാട്ട് എഴുതിയിട്ടിരിക്കുന്നു, കുട്ടികൾ ആരോ ചോക്ക് പീസ് എഴുതി വെച്ചിരിക്കുന്നു.

0: സന്ദർഭം കാണിച്ച് അർത്ഥം എഴുതുക. അവർക്കത് ഇഷ്ടമായി. നാട്ടുകാരറിയട്ടെ, തൻ ദേവയ്യന്റെ കാമുകയാണെന്ന കാര്യം എല്ലാവരും അറിയട്ടെ. ഇപ്പൊ ദേവയ്യൻ ദിവസവും വീട്ടിൽ വരാറുണ്ട്. ഇപ്പൊ ദേവയ്യൻ വീട്ടിൽ വന്നില്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ദുഃഖമാണ്. 4 ദിവസമായിട്ട് ദേവയ്യനെ കാണുന്നില്ല. അവരുടെ മനസ്സിൽ ആ താരമ്പന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. കാമദേവന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. ആ വരുന്നുണ്ട്. അതാ ദേവയ്യൻ വരുന്നു, ദേവണ്ണം വരുന്നു. ഇപ്പൊ അവള് ദേവണ്ണന്ന വിളിക്കുന്നത്. 2 വയസ്സിന് ഇളയതാണ് അയാൾ, എങ്കിലും ഇരിക്കട്ടെ. ദേവണ്ണം വരുന്നു. ദേവണ്ണ അല്ലല്ലോ, പോസ്റ്റ്മാൻ.
1: മിസ്റ്റർ സേ, നിങ്ങൾക്കൊരു ടെലിഗ്രാം ഉണ്ട്.
0: ഒന്ന് ഒപ്പിട്ട് വരും. അവൾ വേഗം ഒപ്പിട്ട് കൊടുത്തു. കമ്മി സന്ദേശം വാങ്ങിച്ചു. അവളെ കവർ പൊട്ടിച്ചു. അയ്യോ അയ്യോ അയ്യോ, വളരെ പോണം. എന്താ മച്ചി, എന്താ മച്ചി? അച്ഛന് സുഖമില്ല, തീരെ സുഖമില്ല, കൂടുതലാണെന്ന് എഴുതിയിരിക്കുന്നു. 100 മൈൽ അകലെയാണ് സിദ്ധപുരത്ത് അവളെ അച്ഛന്റെ നാട്ടിൽ. അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ ആ നാട് വിട്ടു. സിദ്ധപുരത്ത് അവൾ വണ്ടി ഇറങ്ങി, അതിവേഗം നടന്നു. വീട്ടിനടുത്തെത്തുമ്പോൾ അവള് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒറ്റ നിറയെ ആൾക്കൂട്ടം. ആളുകളെ തള്ളി മാറ്റി അവൾ അകത്ത് കടന്നു. ആ വൃദ്ധൻ അവസാനത്തിൽ നിമിഷങ്ങളുമായി ബന്ധപ്പെടുന്നു. സീതമ്മ പൊട്ടിക്കരയുന്നു. പാർവതിയെ കണ്ടവൾ ആവിട്ട് കരഞ്ഞു. അക്ക, അക്ക, അച്ഛനെ, അച്ഛനെ സുഖമില്ല. അച്ഛ, അച്ഛ, പാർവതി വന്നു, അച്ഛന്റെ മാള് വന്നു. അച്ഛ, ആ വൃദ്ധൻ കണ്ണു തുറന്നു. വൃദ്ധന്റെ കണ്ണു നിറഞ്ഞു. കവളിലൂടെ കണ്ണുനീരൊഴുകി. അച്ഛ, കരയാതിരിക്കും അച്ഛ, കരയാതിരിക്കും അച്ഛ.
1: വൃദ്ധൻ കൈ ഉയർത്തി.
0: മോളെ, അച്ഛനൊരു സങ്കടവുമില്ല, ഒരു സങ്കടമേ ഉള്ളൂ. എന്റെ അനിയത്തിയെ ജയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ പെട്ടിയിൽ 5000 രൂപ ഇരിപ്പുണ്ട്. അത് മോളെടുത്തു. സീതയെ കല്യാണം കഴിച്ച് അയക്കുമ്പോ അത് പകുതി അവൾക്ക് കൊടുത്തേക്കണം. സീതയെ ദുഃഖിപ്പിക്കരുത്. ഇനി അവിടെ അച്ഛനും അമ്മയും എല്ലാം പാർവതി നീയാണ്. എന്റെ മോളെ ദുഃഖിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അച്ഛാ, അച്ഛാ, അച്ഛാ, അച്ഛാ. ആ വൃദ്ധൻ എന്നേക്കുമായി കണ്ണടച്ചു. കൂട്ടമായി നിലവിളിയർന്നു, പക്ഷേ വൃദ്ധൻ കേട്ടില്ല. തിരശീല ആമുഖം മറച്ചിട്ടു, തിരശീല ആമുഖം മറച്ചിട്ടു. അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകൾ ഉയർന്നു. ആ ചിത കെട്ടടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് സിദ്ധപരത്തെ സ്വത്തുകളെല്ലാം വിറ്റ് പാർവതി അനുജത്തെയും കൂട്ടിക്കൊണ്ട് സീതമ്മയെ കൂട്ടിക്കൊണ്ട് കുടകൾ തിരച്ച് തിരിച്ചെത്തി. വന്നതിന് അടുത്ത ദിവസം ദേവയ്യം വന്നു. അയാളെ കണ്ടവൾ അവൾ പൊട്ടിക്കരഞ്ഞു. ദേവണ്ണ, എന്റെ ദേവണ്ണ, അച്ഛൻ, എന്റെ അച്ഛൻ. ഞാനെല്ലാം അറിഞ്ഞു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അല്ല, ഞാൻ അങ്ങനെ വരുന്നത് ശരിയല്ലല്ലോ. കരയാതിരിക്കൂ, ജനിച്ചു വരക്കോ മരിക്കുമെന്നേ. ഞാനും നീയും എല്ലാരും മരിച്ചു മണ്ണടിയും, സമാധാനം പറ്റിക്കൂ. അല്ല, പാർവതി അകത്താരാ നിൽക്കുന്നത്? ആ മുറിക്കുള്ളിൽ നിൽക്കുന്നാര്? അത് ഞാൻ പറഞ്ഞില്ല. ദേവണ്ണ, എന്റെ അനുജത്തി സീതമ്മ. അല്ല, നിനക്ക് അനുജത്തി ഉണ്ട്? എന്നിട്ടെന്താ പറയാഞ്ഞത്? ഇങ്ങോട്ട് വിളിക്കൂ, ഇങ്ങോട്ട് വിളിക്കൂ. സീതേ.

സീതമ്മേ, എന്താ ഇപ്പുറത്തേക്ക് വരൂ. ദേവയ്യ ഒന്ന് സിഗരറ്റ് കത്തിച്ചു. സീതമ്മേ, സീതമ്മേ, എന്താ ഇങ്ങോട്ട് പുറത്തേക്ക് വരണേ. അവസാനം അവൾ വന്നു. എന്താ? ദേവയ്യൻ മറ്റെല്ലാം മറന്ന് അവളുടെ മുഖത്ത് ഒറ്റ നോക്കിയിരിക്കുന്നു. എന്താ പേര്? അയാളെ പേരും മറന്നുപോയല്ലോ. എന്താ പേര്? എന്റെ പേര്, പറയൂ. തന്റെ പേര് പറഞ്ഞുകൊണ്ടി, ഒന്ന് കൊഞ്ചി കഴിയാതെ പേര് പറഞ്ഞുകൊണ്ടി. എന്റെ പേര് സീതമ്മ. അവൾ അകത്തേക്ക് ഒരു ഓട്ടം. അന്ന് മുതൽ

0: സ്കൂളിൽ ചെന്നാൽ അവിടെ നിൽക്കാൻ മനസ്സില്ല, മനസ്സാന്നിധ്യമില്ല, എപ്പോഴും സംശയം, മനസ്സിൽ സംഭ്രമം. ദേവയ്യൻ ചെറുപ്പമാണ്, വീട്ടിൽ പെണ്ണൊറ്റയ്ക്കേ ഉള്ളൂ, സീതമ്മ സുന്ദരിയാണ്, മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മതയാനിയാണ്, അതിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല. അവൾ നേരത്തെ സ്കൂളിൽ നിന്ന് വരും ചില പരീക്ഷണത്തിന് വേണ്ടി. സീതമ്മേ,
1: എന്താ
0: എന്തെടുക്കുന്ന അവിടെ?
1: ഞാൻ ഒരു പുസ്തകം വായിക്കുക.
0: എന്ത് പുസ്തകം?
1: ഇത് ഒരു നോവല്.
0: വേണ്ട, നോവലും ചില കഥയൊന്നും വായിക്കണ്ട, ഇവിടെ അടങ്ങിയതൊക്കെ ജീവിക്കണം.
1: ഏഹ്, അക്കനെന്തിനാ എന്നോട് ചാടിക്കാന്ന്?
0: എടി, അടങ്ങിയതൊക്കെ ജീവിക്കണം, നിന്നെ നോവലും പുസ്തകം കൂടെയാണ് ഇവിടെ വായിക്കണം.
1: അക്കനെന്തിനാ എന്നോട് വഴക്ക് പറയുന്നു?
0: മറ്റൊരു ദിവസം അവൾ കുറച്ചുകൂടെ നേരത്തെ വന്നു.
1: സീതമ്മേ,
0: എന്താ
1: എന്തെടുക്കുന്നു?
2: ഞാൻ ഈ സാരി ഒന്ന് കഴുകിയിടുക.
0: അപകടമില്ല, എങ്കിലും ഇല്ലാത്ത

ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോ അവളുടെ മകൻ പറഞ്ഞു, അമ്മേ ദേവണ്ണം വന്നിരുന്നു, ദേവണ്ണം വന്നിരുന്നു, ദേ ഇപ്പഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവളുടെ വയറ്റ് തീ അളിക്കത്തി. സീതേ സീതമ്മേ വരും. മോൻ പറഞ്ഞ ശരിയാണോ? എന്ത് ദേവണ്ണം വന്നിരുന്നു? ഓ വന്നിരുന്നു, ഇപ്പഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അക്കൻ വന്നോന്ന് ചോദിച്ചു, വന്നില്ലെന്ന് പറഞ്ഞു ഉടനെ പോവുകയും ചെയ്തു. അക്കൻ വന്നോന്ന് ചോദിച്ചു. അക്കൻ സ്കൂളിൽ നിന്ന് ഒരു സമയം ദേവണ്ണം അറിയാമല്ലോ. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ അന്വേഷിച്ച് വരിക, എനിക്ക് ഇഷ്ടമല്ല. ആഹാ, ഇവിടെ വരട്ടെ, ഇന്ന് ഇവിടെ വരട്ടെ, ഞാൻ ചോദിക്കും. പക്ഷെ അന്ന് അയാൾ വന്നില്ല. അയാളുടെ നല്ല നായാട്ടുകാരന, ഇരെ അറിയാതെ അതിനെ അകപ്പെടുത്താൻ സാമർഥ്യമുള്ള നല്ല നായാട്ടുകാരൻ. അന്ന് അയാൾ വന്നില്ല. നാലഞ്ചു ദിവസം കഴിഞ്ഞാൽ വന്നു. രണ്ടുപേരും സാധാരണ ചിന്തിക്കുന്ന പാറപ്പുറത്ത് ചെന്നിരുന്നു. പാർവതി, നിനക്കെന്താ അകപ്പാടൊരു ഒരു ക്ഷീണം? നിന്റെ അച്ഛൻ മരിച്ചു. നീ ഇവിടെ പിന്നെ അന്ന് മുതൽ ദിവസം കഴിയുന്നോറും ക്ഷണിച്ചു ക്ഷണിച്ചു വരുന്നു. മുഖമൊക്കെ അങ്ങ് പാടി വിളറി. എന്തു പറ്റി നിനക്ക്? ദേവണ്ണ, അച്ഛൻ മരിക്കുമ്പോൾ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല നിർവഹിക്കാൻ അണ്ണൻ എന്നെ സഹായിക്കണം. എന്താ?

0: ഇതാണ് കാര്യം. നമ്മുടെ സീതമ്മയ്ക്ക് ഒരു ശ്രീരാമന് വേണം. ഞാൻ ഏറ്റവും നമുക്കൊരു ശ്രീരാമനെ പോലെ ഞാൻ കൊണ്ടുവന്നേ.
1: സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടുവരണം ശ്രീരാമനെ.
0: അയാളെ ചുമതലയേറ്റു, പക്ഷേ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ശ്രീരാമനെ പോലെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീരാമൻ മാത്രമാണ്. ഗഗനം ഗഗനാകാരം, സാഗരം സാഗരോപമം, ആകാശത്തിന് തുല്യം ആകാശം, സാഗരത്തിന് തുല്യം സാഗരം, ശ്രീരാമന് തുല്യൻ ശ്രീരാമൻ മാത്രം. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു, ശ്രീരാമൻ വന്നില്ല, ശ്രീരാമൻ മാത്രം വന്നില്ല. ഒരു ദിവസം പാർവതി അനുജത്തിന്റെ മുറിക്കകത്ത് കയറി, ഒന്ന് പരിശോധിക്കണം തോന്നി. അകത്ത് കയറി ചെന്നപ്പോ അതിനകത്ത് വാസന, നല്ല മുല്ലപ്പൂവിന്റെ വാസന. ഈ വീട്ടിൽ മുല്ലച്ചെടിയില്ല, പിന്നെങ്ങനെ മുല്ലപ്പൂ വാസന? അവളെ പെട്ടി തുറന്നു നോക്കി, അനുജത്തിന്റെ പെട്ടി. ഇതാ ഒരു മുല്ലപ്പൂ മാല. അവളെ മാല എടുത്തു. പറയടി, സത്യം പറഞ്ഞോളം, കൊല്ലും. എടുത്താടി മാല,
2: മാല
0: മാല
2: മാല ദേവണ്ണം തന്നു.
0: അയ്യോ അക്ക, പാർവതി അരിഞ്ഞിട്ട് കവിച്ചോട്ട് ഞാൻ അടി കൊടുത്തു. ദേവണ്ണം നിനക്ക് മാല തന്നല്ലേ, അതിനെ അവിടെ വരുന്നല്ലേ, ഇന്നവിടെ വരട്ടെ, ഞാൻ ചോദിച്ചേക്കാം മാല തന്നു.
3: അന്ന് ആ വീട്ടിൽ അത്താഴം വെച്ചില്ല, ആരും ഒന്നും കഴിച്ചുമില്ല.

കരഞ്ഞു കരഞ്ഞു നേരം വിളിപ്പിച്ചു. അതിരാവിലെ അന്നവൾ സ്കൂളിൽ പോയി. അന്ന് അവൾക്ക് ശമ്പളം കിട്ടി. ശമ്പളം വാങ്ങി അവൾ മാർക്കറ്റിലെത്തി. അനുജത്തെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് വേണ്ടി ഒരു ജോഡി ലോലക്ക് മേടിച്ചു. വീട്ടിലെത്തി. സീതമ്മേ, സീതമ്മേ, എന്താക്ക നീ പുറത്തു വന്നേ? അവൾ പുറത്തു വന്ന് അവിടെ കവിൾത്തട്ടിൽ അഞ്ചുവരലിന്റെ പാട് കിടക്കുന്നു. എനിയെത്തി, ഞാൻ ദേഷ്യം വന്ന് തല്ലിപ്പോയതാ, ക്ഷമിക്കണം. സാരമല്ലക്ക, അച്ഛൻ തല്ലിയതായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എനിയെത്തി നിനക്കാനും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ നോക്ക്. അവൾ ആ പൊതി മേടിച്ചു നോക്കി, പൊതി അഴിച്ചു നോക്കി. ആയ് ലോലക്ക്, ലോലക്ക്, ലോലക്ക്, ലോലക്ക്. എനിയെത്തി കുണ്ടി നണിഞ്ഞു നോക്ക്. ചീതി അകത്ത് പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. അവൾ ലോലക്ക് അണിഞ്ഞു. ഹായ്, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അക്ക കൊള്ളാവോ? എനിയെത്തി നിനക്ക് വേണ്ടി തന്നെ പണിഞ്ഞു പോലിരിക്കുന്നു. അങ്ങനെ പുറമേ അഭിനന്ദിച്ചെങ്കിലും നാശം ഇത് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. സ്വദേശസുന്ദരിയായി പെണ്ണ് ഈ ലോലക്കും കൂടെ അണിഞ്ഞപ്പോൾ ദേവകന്യകെ പോലെ ഈ മട്ടിൽ ദൈവയം എന്നിവളെ കണ്ടാൽ തന്റെ കാര്യം അസൗകര്യമാണ്. അന്ന് മുതൽ പാർവതിയും സീതമ്മയും പരസ്പരം മത്സരിച്ചണിഞ്ഞൊരുങ്ങുകയാണ് ദേവയ്യനെ സ്വാധീനിക്കാൻ.

അവസാനം ദൈവജി വന്നു. രണ്ടുപേരും സാധാരണ ചെന്നിരിക്കുന്ന ആ തടാകതീരത്തുള്ള പാറപ്പുറത്തി ഒന്നിരുന്നു. മുല്ലപ്പൂമാലയുടെ കാര്യം ചോദിക്കാൻ അവിടെ നാവിന്റെ തുമ്പത്ത് വരെ ആ ചോദ്യം വന്നാണ്. പക്ഷെ ചോദിച്ചില്ല, വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കണ്ട. പരീക്ഷണയായിരിക്കുന്ന പാർവതിയെ സമാധാനിപ്പിക്കാനായിരിക്കാം ദേവജ്യന്തന്റെ കോട്ടിന്റെ പോക്കറ്റിന്ന് ഒരു മുല്ലപ്പൂമാല എടുത്ത് അവിടെ കഴുത്തിച്ചാർത്തി. പാർവതി,

ഉദയം പുലർന്നപ്പോഴേക്ക് ആ ഭക്തന്മാരെല്ലാം അങ്ങ് മെയിൻ റോഡിലെത്തി. ഗോവിന്ദ ഹരിഹരി രാമ ഹരിഹരി ഗോവിന്ദ ഹരിഹരി രാമ ഹരിഹരി രാമ ഹരിഹരി രാമ. അവർ കാർ വന്നു, കാറിന് ഹാണടികെട്ട് ഭക്തന്മാർ നാലുവഴിക്കും ചാടി. കാറ് പറന്നുപോയി, അതിളക്കി വിട്ട പൊടിപടലം ഭക്തന്മാരുടെ ദീക്ഷയിലെല്ലാം ചെന്നടിഞ്ഞു. ഗോവിന്ദ ഹരിഹരി രാമ ഗോവിന്ദ. ആ കാർ പോയത് ദേവജനും സീതമ്മയും പാർവതിയും. അവരും തീർത്ഥാടനത്തിന് പോയതാണ്. തലക്കാവിൽ പോയിട്ട് കാറിൽ പോയവർക്ക് അന്ന് തന്നെ മടങ്ങി പോരാമായിരുന്നു. പക്ഷേ ദേവയ്യൻ അവിടെ സത്രത്തിൽ മുറി വാടകെടുത്ത് അവരെ അവിടെ കഴിഞ്ഞുകൂടി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ദേവയ്യൻ റെഡിയായി കാർ ചെന്നിരുന്നു. അകത്ത് പാർവതി എന്തൊക്കെയോ തിരയുന്നു. പാർവതി, വേഗമാട്ടെ, സമയം പോയി. നീ എന്തെടുക്കുന്ന അവിടെ? ദേവണ്ണൻ അകത്തേക്ക് വന്നേ. എന്താ?

ഒന്ന് മേശപ്പുറത്ത് മുഖം ചായച്ചു. അങ്ങനെ ഇരിക്കുമ്പോ അടുക്കളയിൽ നിന്ന് പെണ്ണ് ചുട്ട കിഴങ്ങുകൾ തോലൂരിച്ചൊരു ശുദ്ധ പടിക പാത്രത്തില. അക്ക, ഈ മധുരക്കിഴങ്ങും തിന്നോക്കെ, ഞാൻ ഒത്തിരി തിന്നു, നല്ലത്. അക്കൻ മുഖം ഉയർത്തി സീതയുടെ മുഖം തൊറ്റു നോക്കി. എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അവൾക്ക് സഹിക്കാനാവാത്ത സങ്കടം, അടക്കാനാവാത്ത ദേഷ്യവും വന്നു. അവളെ ചില്ലുപാത്ത ഒറ്റ അടിവെച്ചു അതുപോലെ തെറിച്ചു പൊട്ടിച്ചു തറി. നിന്റെ മധുരക്കിഴങ്ങ്! സീത പുറകോട്ട് ഞെട്ടി മാറി. തകർന്നു കിടക്കുന്ന ആ പാത്രത്തിന്റെ വിണയുടെ ഒരു കഷണം സീതയുടെ നഗ്നമായ പാദത്തിൽ തളഞ്ഞു കയറിയോ. അയ്യോ, എന്റെ കാലേ, എന്റെ കാലേ! പാർവതി ഒരു അക്ഷരം മിണ്ടിയില്ല. അവൾ എഴുന്നേറ്റ് പോയി. അകത്തെ ഒരു അവളുടെ മുറിക്കകത്തേക്ക് വാതിലടച്ചു. സീതമ്മ ധനിയാണ്. ആ ചില്ലു കഷ്ണം ഊരിക്കളഞ്ഞതും കാല് മരുന്ന് വെച്ച് കെട്ടിയതും. അന്നും ആ വീട്ടിൽ അത്താഴം വെച്ചില്ല, ആരും ഒന്നും കഴിച്ചുമില്ല.

0: പാർവതി, നീ പിന്നെയും പിന്നെയും നിന്റെ അനുജത്തെ കാര്യമില്ലാതെ ശിക്ഷിക്കുകയാണ്, വിസ്തരിക്കാതെ ശിക്ഷിക്കുകയാണ്. ആ ലോലക്കിന്റെ കാര്യത്തിൽ അവൾ കുറ്റക്കാരി അല്ലെങ്കിലോ? ചെല്ല്, ചെന്നവളോട് മാപ്പ് ചോദിക്കൂ. പാർവതി എഴുന്നേറ്റ് സീതമ്മയുടെ മുറിയിലെത്തി. സീതയെ അവൾ ചരിഞ്ഞു കിടന്നുറങ്ങുന്നു. വെച്ചു കെട്ടിയ കാല് തലയണപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നു. സീത മുഖം കണ്ടറിയാം, സഹിക്കാൻ അവർക്ക് വേദന അവൾ സഹിച്ച മട്ടുണ്ട്. സീതേ, അനിയത്തി, ഡി അനിയത്തി. സീത ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അവിടെ മാറുടെ കുറെ കൂടെ നഗ്നമായി. അല്ല, എന്താണ് അവള് ബോഡീസകത്ത് ഒരു കടലാസ് മടക്കി വെച്ചിരിക്കുന്നു? സീത ഉണർത്താതെ പാർവതി ആ കടലാസ് കൃഷ്ണം വലിച്ചെടുത്തു. അയ്യോ, ഫോട്ടോ, ദേവണ്ണന്റെ ഫോട്ടോ! അയ്യോ, ദേവണ്ണന്റെ ഫോട്ടോ! എന്റെ ദൈവമേ, ശിവൻ, ഇവൾ എന്റെ അനുജത്തിയല്ല, ഇവൾ സീതയല്ല, ഇവൾ വിഷപ്പാമ്പാണ്. ഇവളെ ഞാൻ മനസ്സാക്കില്ല, ഇവളെ ഞാൻ വെട്ടി കൊല്ലും. പാർവതി അടുക്കളയിലേക്ക് ഓടി, ഒരു വെട്ടുകത്തിയോട് മടങ്ങി വന്നു. ഉറങ്ങിക്കിടക്കുന്ന അനുജത്തിയുടെ കഴുത്തു നോക്കി ആജ് വെട്ടാനും കൈ ഉയർത്തി. ദേവയ്യൻ അവളുടെ കൈക്ക് കിടന്ന് പിടിച്ചു. പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ദേവയ്യൻ ജാനകപ്പഴത്തിലൂടെ കൈ നീട്ടി ആ വെട്ടുകത്തി പിടിച്ചു മേടിക്കുന്നു. ഇരുമ്പഴികൾ പിടിച്ചു വളച്ച അകത്ത് കടന്നു. പാർവതി, നീ എന്തായി കാണിച്ചത്? ഇവിടിപ്പോ കൊലപാതകം നടക്കുമായിരുന്നു, ഞാൻ വന്നില്ലായിരുന്നു. നിന്റെ അനിയത്തിയല്ലേ പാർവതി, ഈ കിടക്കുന്ന നിന്റെ അനിയത്തിയല്ലേ, നീ അവിടെ നേട്ടത്തിയല്ലേ അല്ലേ? പാർവതി, പാർവതി, അയ്യോ പാർവതി! ദേവജന അവളെ താങ്ങിയെടുത്തടത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. കൊടിന്നവളെ പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുഴയുന്നു. അല്പം കഴിഞ്ഞ് അവൾ മുഖം ചേർത്ത് അവൾ കണ്ണു തുറന്നു. ദേവണ്ണ, ദേവണ്ണ, ആരോടും പറയരുതേ, ആരോടും പറയരുതേ, ഞാൻ സീതമ്മയെ വെട്ടിക്കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ.
1: ഇല്ല, പറയില്ല, നീ ബഹളം ഉണ്ടാക്കാതെ.
0: സീതമ്മ ഉണരും.
1: പക്ഷെ സീതമ്മ ഉണർന്നു കഴിഞ്ഞിരുന്നു, അവൾ അകത്തേക്ക് വന്നു.
2: അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ, അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ. അയ്യോ ദേവണ്ണ, അക്കനെന്താ, എന്റെ അക്കനെന്താ?
1: സാരമില്ല.
0: സീതമ്മയെ കണ്ടപ്പോഴേക്ക് പാർവതിക്ക് ബോധക്ഷയമായി.
2: അയ്യോ ദേവണ്ണ, എന്റെ അക്കനെന്താ?
0: സാരമില്ല, സീതമ്മ പോയി കിടന്നുറങ്ങ്. ഇത് ഒരു സന്നിപാത ജ്വരമാ, നേരം വെളുക്കുമ്പോഴേക്ക് സുഖമാവും, നീ പോയി കിടന്നുറങ്ങ്. നേരം പുലർന്നു, പക്ഷെ ആ സന്നിപാത ജ്വരം സുഖമായില്ല. ഡോക്ടർ വന്നു പരിശോധിച്ചു. ഡോക്ടർ ദേവയ്യൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ദേവയ്യൻ, മിസ്റ്റർസിന് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മെന്റൽ ഷോക്ക്, സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് മതി ഭ്രാന്താവാൻ. ഞാൻ മരുന്ന് കൊടുത്തയക്കാം. മരുന്ന് കിട്ടി, ചികിത്സ കാര്യമായി നടക്കുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും പാർവതി മിസ്റ്റർസ് ക്ഷീണിച്ചു ക്ഷീണിച്ചു വന്നു. അവിടെ കണ്ണുകൊഴിഞ്ഞു, കവളൊട്ടി, അവൾ ആകെ വിളറി വെളുത്തു. അവിടെ തലനാരൂരി ഊരിപ്പോയി. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും.

0: ചിലപ്പോൾ കരയും, ചിലപ്പോൾ എന്തൊക്കെ പെരുവിറുക്കും, ചിലപ്പോൾ വിളിച്ചു പറയും,
1: ദേവണ്ണ ആരോടും പറയരുതേ, ഞാൻ അവളെ കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ.
0: ദേവയ്യൻ അവളെ ശ്രദ്ധിക്കാറില്ല. ദേവയ്യൻ കഴിയുന്നതും പാർവതി അടുത്ത് ചെല്ലരുതെന്ന് നിന്നും ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം പാർവതി ആ വീട്ടിന് രണ്ടാമത്തെ നിലയിലിരിക്കുകയാണ്. പൗർണമി നാൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നു. അവൾ കണ്ടു ആ തടാക തീരത്ത് ആ പാറപ്പുറത്ത് രണ്ടുപേർ ഇരിക്കുന്നു. സീതമ്മയും ദേവയ്യനും, സീതമ്മയും ദേവയ്യനും, സീതമ്മയും ദേവയ്യനും, കൊല്ലും ഞാൻ രണ്ടിനെയും കൊല്ലും. അവൾ വിളഞ്ഞണീറ്റ് പക്ഷെ വീണുപോയി. അവൾ നിലത്ത് വീണു, പിടഞ്ഞു വീണു. അവൾക്ക് ത്രാണിയില്ല, അവൾക്ക് കെൽപ്പില്ല. അന്ന് രാത്രി പാർവതി ആ വീട്ടിന് മുകൾ തട്ടൊരു സംഭാഷണം കേട്ടു.
1: അണ്ണ, ദേവണ്ണ കുടിച്ചിട്ട് കയറി വന്നോ, ഇത് വേശാലയല്ല, ഓർമ്മ വേണം. ചുംബിച്ചിടണ്ടെന്നെ ഇന്നു നിങ്ങൾ, ചുണ്ടിൽ മദ്യത്തിന്റെ ഗന്ധമല്ലോ.
2: സീതമ്മ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മദ്യവയ്ക്കില്ല, സ്വല്പം ഞാൻ കഴിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമല്ല മേലാ മദ്യവയ്ക്കില്ല.
1: ദേവണ്ണ ഇത് വേശാലയല്ല, വേശാലയല്ല, ഇത് ആശ്രമമല്ലേ, ഇത് ആശ്രമം, ഇത് പഞ്ചവടി കുടാലല്ലോ, പഞ്ചവടി ആശ്രമം. നീ സീത, ഞാൻ ശ്രീരാമൻ, പിന്നെ ശൂർപ്പണയുണ്ട് ഇവിടെ നിന്റെ ജ്യേഷ്ഠത്തിൽ.
0: എന്തോ ഒരു ശബ്ദം കേട്ട് വടവടാ നിലത്തേക്ക് വീഴുന്ന ശബ്ദം. ദേവയ്യന്റെ കൈ തട്ടി സീതമ്മയെ നോക്കുമ്പോ ദാ പാർവതി. ഈ സംഭാഷണം കേട്ടുകൊണ്ടത് പാർവതി ആ ഗോവണിപ്പടികളിലൂടെ താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്.
1: ദേവണ്ണ എന്റെ അക്കൻ വീണു, അയ്യോ അക്കൻ വീണു. സാരമില്ല, അവൾ മരിച്ചതാണ്. അയ്യോ ദേവണ്ണ എന്റെ അക്കൻ. സാരമില്ല, നമ്മളൊക്കെ അവളെ കുഴിച്ചിട്ട് പോയാം, ഇല്ലെങ്കിൽ ദയിപ്പിച്ചളയാം.
0: സീത കണ്ട കാഴ്ച പരമദയനീയമാണ്. പാർവതി ഇഴഞ്ഞിഴഞ്ഞവിടെ മുറിയിലേക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ സിദ്ധപുരത്തുന്ന ഒരാൾ ഇരുന്നു വന്നു. പാർവതി ചിറ്റപ്പൻ. മനുഷ്യൻ ചോദിച്ചു, പെണ്ണെ നിനക്കെന്തു പറ്റി, നീ ആകെ തകർന്നു പോയല്ലോ, എന്താ നിങ്ങളെ ഞങ്ങളെ അറിയിക്കാൻ, എന്ത് കോലം ഇത്? ചിറ്റപ്പ, എനിക്ക് മനസ്സ് നല്ല സുഖമില്ലായിരുന്നു കുറച്ചുകാളായി, ഇപ്പൊ ആശ്വാസമുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ പോകാമെന്ന് ഡോക്ടർ പറയുന്നു, എനിക്കിപ്പോ വളരെ സുഖമുണ്ട്. എന്റെ മകൻ സ്കൂളിൽ പോകുന്നില്ല, ഇനി രണ്ടാഴ്ച കഴിയുമ്പോൾ പാഠമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോകും, അതുകൊണ്ട് അവനെ സിദ്ധപുരത്തെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ കത്തയച്ചത്.
1: മോനെ
0: വരൂ, അല്ലിച്ചിനോട് ചെല്ല് ചെല്ല്. ഇതാ ഒരു വെള്ളി രൂപ ആ കുഞ്ഞിന്റെ കൈവെള്ളി വെച്ചു കൊടുത്തു. കുഞ്ഞിന്റെ ചെലവിന് വേണ്ടി 100 രൂപ അവർത്തിനെ ഏൽപ്പിച്ചു. പേരക്കിടാവിന് വിളിച്ചുകൊണ്ട് അവർത്തൻ പടിയിറങ്ങുമ്പോൾ അമ്മ ഇരുന്ന് കരയുകയായിരുന്നു. അന്ന് രാത്രി സീതമ്മ പറഞ്ഞു, ദേവണ്ണ അക്കന് സുഖമുണ്ട്. ആര് പറഞ്ഞു? വളരെ സുഖമുണ്ട്, വളരെ പരസ്പര ബന്ധത്തോട് സംസാരിക്കുന്നു, പോയൊന്ന് സംസാരിച്ചു നോക്കേ, അറിയണമല്ലോ. ദേവിയെ എഴുന്നേറ്റ് ചെന്നു. പാർവതി, പാർവതി. അവൾ കണ്ണു തുറന്നു. അവൾ എഴുന്നേറ്റ്, നിനക്ക് സുഖമുണ്ടോ? സുഖമുണ്ട്, വളരെ സുഖമുണ്ട്, വളരെ ആശ്വാസമുണ്ട്. ദേവണ്ണ എനിക്കൊരു ഒരു ആഗ്രഹം, ഒരു വലിയ ആഗ്രഹം ദേവണ്ണ സാധിച്ചു തരണം. നാളത്തെ ദിവസം അറിയാമല്ലോ, പുത്തരി.
1: ഓ ഐ സി, പുത്തരിയാണ് നാളെ. നീ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്.
0: എനിക്ക് വലിയ ആഗ്രഹം. എന്താണ് പറയൂ,

വരാൻ. അത് വേണ്ട, ദേവണ്ണം പോണം വേട്ടയാടാൻ. പോവതില്ല കുറച്ചുകാലം, പോവതില്ല നായാടുവാൻ. ദേവണ്ണൻ എവിടെ നിങ്ങൾ തോക്കെടുത്തോണ്ട് ഒരു വെളിയിൽ പോണ്ട, കാട്ടിൽ പോണ്ട, ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പുള്ളിമാനെ വെടിവെച്ചാം. അണ്ണാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നു ആ തടാക തീരത്ത് ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. ഇവിടെ ഇരുന്നാ നമുക്കതിനെ ഒരു പ്രയാസമില്ല, അതിന് വെടിവെക്കാം. നീ സത്യമാണ് പറയുന്നത്? സത്യമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദേവണ്ണം പുറത്തേക്ക് പോയി, തിരികെ വന്ന ഒരു തോക്കമായിട്ടാണ്. പാർവതി, ഞാൻ മുകൾ തട്ടിലിരിക്കാം, അവിടെ ഇരുന്നാൽ ആ തടാകതിരുന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. നീ ഇവിടെ ഇരുന്നോളൂ.

തൊട്ടടുത്തിരിക്കുന്ന സീതയോടയാള് പരിഭവിച്ചു പറഞ്ഞു, സീതെ നിന്റെ ജ്യേഷ്ഠതയ്ക്ക് തോന്നിയതാണെന്നേ അങ്ങനെ പുള്ളിമാൻ വന്നെന്ന്. അല്ല ദേവണ്ണ, നീ തടാക തീർത്ത് വന്നു വന്നു, ഒരു പുള്ളിമാൻ നോക്ക് നോക്ക് വെടിവെക്കുക വെടിവെക്ക. ശരിയാണ്, ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ച് തല ഉയർത്ത് നോക്കുന്നു. നീ ബഹളം ഉണ്ടാക്കുന്നേ, ഞാൻ ഉന്നം പിടിക്കട്ടെ. സീതയുടെ തോളിൽ തോക്ക് വെച്ചയാൾ ഉന്നം പിടിച്ചു. ഉന്നം

നെറ്റിക്കാണ് വെടിയേറ്റിരിക്കുന്നു, രക്തമൊഴുകുന്നു. ആ പച്ച പുൽത്തകടിയിൽ മരിച്ചു വണ്ണ് കിടക്കുന്ന അവിടെ കയ്യിൽ ഒരു കടലാസ് കഷ്ണം എടുത്തു. പ്രാണേശ്വര ഏകുന്നു

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരു ചെറിയ കുട്ടിയോട് നീ ജെൻസിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ കുട്ടി അന്തമിട്ട് നോക്കിയേക്കാം. മില്ലേനിയൽസ്, ജെൻസി, ജൻ ആൽഫ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് നമ്മളിൽ പലർക്കും കൃത്യമായി അറിയണമെന്നില്ല. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ ജീവിച്ച സാഹചര്യങ്ങളും അവർ അനുഭവിച്ച സാങ്കേതിക വിദ്യകളും മുൻനിർത്തിയാണ് ഗവേഷകർ മനുഷ്യരെ വ്യത്യസ്ത തലമുറകളായി തരംതിരിച്ചിരിക്കുന്നത്. ജനിച്ച വർഷം കണക്കാക്കിയുള്ള ഈ വിഭജനം കേവലം രസത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും സാമൂഹികവും സാങ്കേതികവുമായ മാറ്റങ്ങൾ മനുഷ്യരുടെ ചിന്താഗതിയെയും ജീവിത രീതിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാൻ കൂടിയാണ്. ഈ തരംതിരിവനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് 1946 മുതൽ 1964 വരെയുള്ള കാലയളവിൽ ജനിച്ചവരെ ബേബി ബൂമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കഠിനാധ്വാനത്തിനും കുടുംബഭദ്രതയ്ക്കും ഏറെ മുൻഗണന നൽകിയവരായിരുന്നു ഈ തലമുറയിലുള്ളവർ. അവർക്ക് തൊട്ടു പിന്നാലെ കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രാരംഭഘട്ടം കണ്ടുവളർന്ന 1965-1980 കാലഘട്ടത്തിലെ ആളുകളെ ജനറേഷൻ എക്സ് എന്ന് അടയാളപ്പെടുത്തി. എന്നാൽ ലോകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്നത് അതിനുശേഷം വന്നവരാണ്. ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും വരവോടെ ഉണ്ടായ ഡിജിറ്റൽ വിപ്ലവം നേരിട്ട് കണ്ടും അനുഭവിച്ചും വളർന്ന 1981 മുതൽ 1996 വരെ ജനിച്ചവരെ മില്ലേനിയൽസ് അല്ലെങ്കിൽ ജൻ വൈ എന്ന് വിളിക്കുന്നു. സോഷ്യൽ മീഡിയയുടെയും സ്മാർട്ട് ഫോണുകളുടെയും ലോകത്തേക്ക് നേരിട്ട് ജനിച്ചു വീണ ഇന്നത്തെ ഊർജസ്വലരായ തലമുറയാണ് 1997-2012 കാലയളവിലെ ജെൻ സി. അതിവേഗമാർന്ന ഈ ലോകത്ത് പൂർണമായും ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സ്ക്രീൻ ടൈമിന്റെയും കൂടെ വളരുന്ന കുട്ടികളാണ് 2013 മുതൽ 2024 വരെയുള്ള ജൻ ആൽഫ. സാങ്കേതിക വിദ്യയുടെ വികാസം അവിടെയും നിൽക്കുന്നില്ല. 2025 മുതൽ 2039 വരെയുള്ള കാലത്ത് ജനിക്കുന്ന ഏറ്റവും പുതിയ തലമുറയാണ്

0: ജെൻബീറ്റ. AIയും അത്യാധുനിക സാങ്കേതിക വിദ്യയും ലോകം ഭരിക്കുന്ന കാലത്തായിരിക്കും ഇവരുടെ ജീവിതം. ഏകദേശം ഓരോ 15 വർഷം കൂടുമ്പോഴും ഇങ്ങനെ തലമുറകളുടെ പേര് മാറുന്നത് കേവലം വാക്കുകളിലെ പുതുമയല്ല, ഓരോ കാലത്തെയും സാമ്പത്തികാവസ്ഥ, വിദ്യാഭ്യാസം, കമ്മ്യൂണിക്കേഷൻ രീതികൾ എന്നിവയെല്ലാം ഈ തരംതിരിവിനെ സ്വാധീനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പഴയകാലത്തെ കഠിനാധ്വാനത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അത്ഭുത ലോകത്തേക്കുള്ള മനുഷ്യന്റെ പരിണാമമാണ് ഈ ജനറേഷൻ മാറ്റങ്ങൾ കാണിക്കുന്നത്. ഇനി മുതൽ ആരെങ്കിലും വന്ന് "നിങ്ങൾ ഏതാ ജനറേഷൻ" എന്ന് ചോദിക്കുമ്പോൾ "ഞങ്ങൾക്കിതൊന്നും അറിയില്ല" എന്ന് കൈമലർത്താതെ സ്വന്തം ജനനവർഷം നോക്കി അഭിമാനത്തോടെ തന്നെ മറുപടി പറയാം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം കഹോന പ്യാർ ഹേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം രാജേഷ് റോഷൻ, രചന നിർവഹിച്ചിരിക്കുന്നത് ഇബ്രാഹിം ആഷ്ക, ആലാപനം അൽക്ക യാഗ്നികും ഉദിത് നാരായണനും ചേർന്ന്

പുക്കാർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീതം എ ആർ റഹ്മാൻ, രചന മജ്റൂഫ് സുൽത്താൻപുരി, ജാവേദ് അക്തർ. ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായൺ, കവിതാ കൃഷ്ണമൂർത്തി, സ്വർണലത തുടങ്ങിയവർ.

കഹീൻ പ്യാർനാ ഹോജായെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീതം ഹിമേഷ് രശ്മയ്യ, രചന നിർവഹിച്ചിരിക്കുന്നത് സുധാകർ ശർമ്മ, ആലാപനം അൽക്ക യാജ്ഞികും കുമാർ സനുവും ചേർന്ന്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ബാഖി എന്ന ചിത്രത്തിനുവേണ്ടി ആനന്ദ് മിലൻ സംഗീതം നൽകി സമീർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് അമിത് കുമാറും അനുരാധ പദ്വാളും.

കഹാനി എന്ന ചിത്രത്തിന് വേണ്ടി വിശാൽ ശേഖർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന ക്ലിന്റൺ സെറീച്ചോ. ആലപിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ.

മസക്കിലയിൽ ഇനി ഓ മൈ ഗോഡ് എന്ന ചിത്രത്തിലെ ഗാനം. സംഗീതം ഹിമേഷ് റഷമിയ. ആലപിച്ചിരിക്കുന്നത് ശ്രേയ ഘോഷാലും അമൻ ത്രിക്കയും.

0: മട്ടി തോടേ.
1: ഹിറ്റ്ലർ എന്ന ചിത്രത്തിന് വേണ്ടി ദിലീപ് സെൻ, സമീർ സെൻ എന്നിവർ സംഗീതം നൽകിയ ഗാനങ്ങൾക്ക് രചന സമീർ. ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായണും അൽക്ക യാഗ്നിക്കും.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: പഹേലി എന്ന ചിത്രത്തിനു വേണ്ടി MM കീരവാണി സംഗീതം നൽകി ഗുൽസാർ രചന നിർവഹിച്ച ഗാനങ്ങൾക്ക് ആലാപനം സോനു നിഗം, ശ്രേയാ ഘോഷ, മധുശ്രീ തുടങ്ങിയവർ

പർദേശി ബാബു എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് രാജാനന്ദ് സംഗീതം നൽകി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായൺ, കവിതാ കൃഷ്ണമൂർത്തി, സീമ അനിൽ സേകൾ തുടങ്ങിയവർ.

ഹംദിൽ ദേ ചുക്കിയ സനം എന്ന ചിത്രത്തിനു വേണ്ടി ഇസ്മായിൽ ദർബാർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന മെഹബൂബ്. ആലപിച്ചിരിക്കുന്നത് ഉസ്താദ് സുൽത്താൻ ഖാൻ, കവിതാ കൃഷ്ണമൂർത്തി, ശങ്കർ മഹാദേവൻ തുടങ്ങിയവർ.

മസുക്കലിയിൽ ഇനി സ്ത്രീ ടു എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം സച്ചിൻ ജിഗാർ, രചന നിർവഹിച്ചിരിക്കുന്നത് അമിതാഭ് ഭട്ടാചാര്യ, ആലാപനം വിശാൽ മിശ്ര, സച്ചിൻ ജിഗാർ എന്നിവർ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയെക്കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ ചരിത്രം ക്ഷേത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും മാത്രം കഥയല്ല, അനേകം മതങ്ങളുടെയും ദർശനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയാണ് ഈ നാട്. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായി നാം കാണുന്ന പല ഘടകങ്ങൾക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ആശയവിനിമയവും പരസ്പര സ്വാധീനവുമുണ്ട്. ആ വിസ്മൃത ചരിത്രത്തിലേക്കുള്ള ഒരു നിശബ്ദ ജനാലയാണ് കോട്ടയം ജില്ലയിലെ വെള്ളിലപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ ബുദ്ധപ്രതിമ. ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗ്രാനൈറ്റ് ശില്പം വെറുമൊരു പുരാവസ്തുവല്ല. കേരളത്തിന്റെ മണ്ണിൽ ഒരു കാലത്ത് ബുദ്ധമതം ശക്തമായി വേരൂന്നിയിരുന്നു എന്നും ഈ നാട് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ദക്ഷിണേഷ്യയുടെയും സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ചരിത്ര സാക്ഷ്യമാണ് അത്. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ സഹസ്രാബ്ദത്തിൽ കേരളത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും ശ്രദ്ധേയമായ സ്വാധീനമുണ്ടായിരുന്നു. വ്യാപാരപാതകളിലൂടെയും തീരദേശ നഗരങ്ങളിലൂടെയും എത്തിയ സന്യാസിമാരും വ്യാപാരികളും പുതിയ ആശയങ്ങളും ജീവിത ദർശനങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു. പിന്നീട് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ക്ഷേത്ര കേന്ദ്രീകൃത ബ്രാഹ്മണിക വ്യവസ്ഥ ശക്തിപ്പെട്ടു. അതോടൊപ്പം ബുദ്ധമതത്തിന്റെ സ്വാധീനം ക്രമേണ കുറഞ്ഞുവെങ്കിലും അതിന്റെ അടയാളങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും അവശേഷിക്കുന്നു. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരം അപൂർവ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ശില്പം പ്രധാനമായും 10-ാം നൂറ്റാണ്ടിലേതാണ്. 8-ാം മുതൽ 12-ാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ബുദ്ധകലയുടെ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്ന മികച്ച ഉദാഹരണമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രതിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ ശില്പശൈലിയാണ്. കേരളീയ ശില്പകലയുടെ സുതസിദ്ധമായ സൌന്ദര്യത്തിനൊപ്പം ശ്രീലങ്കയിലെ അനുരാധപുര ബൌദ്ധ ശില്പകലയുടെ സ്വാധീനവും ഇതിൽ വ്യക്തമായി കാണാം. അതോടൊപ്പം പല്ലവ ചോള ശില്പ പരമ്പരയുടെ കലാപാഠവും ചില ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളം അന്നത്തെ ലോകവുമായി എത്ര ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഈ ശില്പം നിശബ്ദമായി പറയുന്നുണ്ട്. ശില്പത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് ബുദ്ധന്റെ ശാന്തമായ മുഖമാണ്. ആ കണ്ണുകളിൽ ധ്യാനത്തിന്റെ ആഴമുണ്ട്. മുഖത്ത് അപൂർവമായ ശാന്തതയും കരുണയും നിറഞ്ഞു നിൽക്കുന്നു. കാലത്തിന്റെ പ്രഹരത്തിൽ കൈകളുടെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ശില്പത്തിന്റെ ആത്മാവ് ഇന്നും അതേപടി നിലനിൽക്കുന്നു. കാലം ശരീരത്തെ ക്ഷയിപ്പിച്ചെങ്കിലും സന്ദേശത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിമ ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ടുവരെയുള്ള കേരളീയ ശില്പകലയുടെ വളർച്ച രേഖപ്പെടുത്തുന്ന നിരവധി ശില്പങ്ങൾ അവിടെയുണ്ടെങ്കിലും വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയ്ക്ക് അവയിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. കാരണം അതൊരു കലാസൃഷ്ടി മാത്രമല്ല, കേരളത്തിന്റെ ബഹുസ്വര ചരിത്രത്തിന്റെ ശിലാരേഖയാണ്. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ നമ്മെ മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ചരിത്രം ഒരൊറ്റ മതത്തിന്റെയോ ഒരൊറ്റ സംസ്കാരത്തിന്റെയോ മാത്രം ചരിത്രമല്ല. അനേകം ആശയങ്ങൾ പരസ്പരം ഇടകലർന്നും സ്വാധീനിച്ചും രൂപപ്പെട്ട സാംസ്കാരിക യാത്രയാണ് അത്. ഇന്ന് നാം കാണുന്ന കേരളം ആ ദീർഘയാത്രയുടെ ഫലമാണ്. അതിനാൽ ഈ പ്രതിമയെ നോക്കുമ്പോൾ നാം കാണുന്നത് ഒരു കല്ലിൽ കൊത്തിയ ബുദ്ധനെ മാത്രമല്ല, വിസ്മൃതിയിലാണ്ടുപോയ ഒരു കാലഘട്ടത്തെയും തുറന്ന മനസ്സോടെ ആശയങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരു സമൂഹത്തെയും കാലം മാറ്റാൻ ശ്രമിച്ചിട്ടും മണ്ണ് സൂക്ഷിച്ചുവെച്ച ഒരു ചരിത്രത്തെയുമാണ്. കാലം ചില ഓർമ്മകളെ മായ്ക്കും, ചിലത് പുസ്തകങ്ങളിൽ മാത്രം അവശേഷിക്കും. എന്നാൽ ചില ചരിത്രങ്ങൾ കല്ലുകളിൽ ഉറങ്ങും. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരമൊരു നിശബ്ദ ചരിത്രമാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ബഹുസ്വര പൈതൃകത്തെക്കുറിച്ച് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ശിലാസാക്ഷ്യം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ. മദ്യം കരളിനെയും ഹൃദയത്തെയും തകർക്കുന്നതിനെക്കുറിച്ച് അറിയാത്തവരില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിശബ്ദനും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു അവയവത്തെ, പാൻക്രിയാസിനെ, മദ്യം എങ്ങനെയാണ് കത്തിച്ചു കളയുന്നത് എന്ന് തിരിച്ചറിയണം. വയറിന്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ദഹനത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഈ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ പഴുപ്പാണ് പാൻക്രിയാറ്റൈറ്റിസ്. പലപ്പോഴും കടുത്ത വയറുവേദനയായി ആരംഭിച്ച് അത് ശരീരത്തെ മൊത്തത്തിൽ തളർത്തി മരണത്തിലേക്ക് വരെ നയിക്കാൻ കഴിവുള്ള ഒരവസ്ഥയാണിത്. വികസിത രാജ്യങ്ങളിൽ പാൻക്രിയാറ്റൈറ്റിസിന് കാരണമാകുന്ന പ്രധാന ഘടകം മദ്യപാനമാണ്. എന്താണ് പാൻക്രിയാസ്? പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായി, ലഹരിയിൽ നിന്ന് മോചിതരായാൽ ഈ ഭീകരമായ അവസ്ഥയെ നമുക്കെങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പാൻക്രിയാസ് എന്ന അവയവത്തിന്റെ ധർമ്മം മനസ്സിലാക്കിയാൽ മാത്രമേ പാൻക്രിയാറ്റൈറ്റിസിന്റെ ഭീകരത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. പാൻക്രിയാസിന് രണ്ട് സുപ്രധാന ധർമ്മങ്ങളുണ്ട്. ദഹനപരമായ ധർമ്മം അഥവാ എക്സോക്രൈൻ ഫംഗ്ഷൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ ശക്തമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസാണ്. ഈ എൻസൈമുകൾ ഒരു ചെറിയ കുഴൽ വഴി ചെറുകുടലിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഭക്ഷണം വിഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഹോർമോൺ ഉൽപാദനം അഥവാ എൻഡോക്രൈൻ ഫംഗ്ഷൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസാണ്. സാധാരണഗതിയിൽ പാൻക്രിയാസിലെ ദഹന എൻസൈമുകൾ ചെറുകുടലിൽ എത്തിയ ശേഷം മാത്രമേ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. എന്നാൽ മദ്യം കാരണം ഈ സംവിധാനത്തിൽ തകരാറുണ്ടാകുമ്പോൾ എൻസൈമുകൾ ചെറുകുടലിൽ എത്തുന്നതിന് മുൻപ്, അതായത് പാൻക്രിയാസിനുള്ളിൽ വെച്ച് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ശക്തമായ ദഹന എൻസൈമുകൾ

0: ദഹിപ്പിക്കേണ്ട ഭക്ഷണത്തിന് പകരം പാൻക്രിയാസിന്റെ കോശങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതാണ് കടുത്ത വീക്കത്തിനും പഴുപ്പിനും കാരണമാകുന്നത്. പാൻക്രിയാസ് സ്വയം ദഹിച്ചു പോകുന്ന ഒരവസ്ഥയാണിത്. ഈ വീക്കം ചുറ്റുമുള്ള അവയവങ്ങളെയും രക്തക്കുഴലുകളെയും ബാധിക്കുകയും അകത്ത് ചോരയൊലിപ്പിലേക്കും അണുബാധയിലേക്കും നയിക്കുകയും ചെയ്യും. പാൻക്രിയാറ്റൈറ്റിസിന് ഏറ്റവും സാധാരണമായ കാരണങ്ങൾ മദ്യപാനവും പിത്താശയ കല്ലുകളുമാണ്. എന്നാൽ ലഹരിയുടെ പങ്കാണ് ഏറ്റവും വലുത്. കടുത്ത മദ്യപാനം എങ്ങനെയാണ് പാൻക്രിയാസിൽ വീക്കത്തിന് കാരണമാകുന്നത് എന്ന് നോക്കാം. മദ്യത്തിലെ വിഷാംശം പാൻക്രിയാസ് കോശങ്ങളെ നേരിട്ട് നശിപ്പിക്കുകയും എൻസൈമുകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മദ്യം പാൻക്രിയാസിന്റെ പ്രധാന കുഴലിനെ അഥവാ ഡക്റ്റിനെ വീർപ്പിക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഇത് എൻസൈമുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാതെ പാൻക്രിയാസിൽ തന്നെ കെട്ടിക്കിടന്ന് സ്വയം ദഹനത്തിന് കാരണമാകുന്നു. തുടർച്ചയായ മദ്യപാനം മൂലം അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന താൽക്കാലിക വീക്കം ഉണ്ടാവുകയും അത് പിന്നീട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന വിട്ടുമാറാത്ത നാശത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. രണ്ടു തരം പാൻക്രിയാറ്റൈറ്റിസിലും ലക്ഷണങ്ങൾ ഗുരുതരമാണ്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ വയറിന്റെ മുകൾ ഭാഗത്ത് നെഞ്ചിന്റെ താഴെയായി ഉണ്ടാകുന്ന കഠിനമായ വേദന, ഈ വേദന പുറത്തേക്ക് അതായത് മുതുകിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. കടുത്ത ഛർദി, പനി, വയറുവീർക്കൽ എന്നിവയും ഉണ്ടാകാം. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ ദീർഘകാലമായുള്ള കടുത്ത വേദന, ഭക്ഷണം ദഹിക്കാത്തതിനാൽ ശരീരം മെലിയുക, വയറിളക്കം, ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടുതലായി കാണുക, കൂടാതെ ഇൻസുലിൻ ഉൽപാദനം കുറയുന്നതിനാൽ പ്രമേഹം ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ അത് പലപ്പോഴും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരിക്കും. കടുത്ത വേദന കാരണം സാധാരണ ജീവിതം നയിക്കാൻ പോലും കഴിയാതെ വരും. പാൻക്രിയാറ്റൈറ്റിസ് ചികിത്സ എന്നത് ഒരു അടിയന്തര ചികിത്സയാണ്. വേദന കുറയ്ക്കുന്നതിനും പാൻക്രിയാസിന് വിശ്രമം നൽകുന്നതിനും ആണ് ആദ്യ ശ്രദ്ധ നൽകുന്നത്. കഠിനമായ വേദന നിയന്ത്രിക്കുന്നതിനായി വേദന സംഹാരികൾ നൽകുന്നു. പാൻക്രിയാസിന് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ ആദ്യ ദിവസങ്ങളിൽ രോഗിയെക്കൊണ്ട് ഒന്നും കഴിപ്പിക്കാതിരിക്കുകയോ കുഴലിലൂടെ ദ്രാവകങ്ങൾ നൽകുകയോ ചെയ്യുന്നു. കടുത്ത നിർജ്ജലീകരണം തടയാൻ ധാരാളം ഫ്ലൂയിഡ്സ് ഞരമ്പിലൂടെ നൽകുന്നു. പൂർണ്ണമായ ലഹരി വർജനമാണ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിനുള്ള പ്രധാന ചികിത്സ. ഈ രോഗം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ഏക മാർഗം മദ്യപാനം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. ദഹനം മെച്ചപ്പെടുത്താനായി വായിലൂടെ കഴിക്കാനുള്ള ദഹന എൻസൈമുകൾ നൽകുന്നു. ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞതിനാൽ പ്രമേഹം നിയന്ത്രിക്കാൻ മരുന്നുകളും ആവശ്യമായി വരും. പാൻക്രിയാറ്റൈറ്റിസ് വെറുമൊരു വീക്കം മാത്രമല്ല. ചികിത്സിച്ചില്ലെങ്കിൽ പാൻക്രിയാറ്റിക് നെക്രോസിസ് അതായത് പാൻക്രിയാസിന്റെ കോശങ്ങൾ മരിച്ചുപോകുന്നു. ഇത് ജീവന് തന്നെ ഭീഷണിയാവുന്ന അണുബാധയിലേക്ക് നയിക്കാം. പാൻക്രിയാസിൽ നീർക്കെട്ടുകൾ അഥവാ സിസ്റ്റ് രൂപപ്പെടാം. വിട്ടുമാറാത്ത പാൻക്രിയാറ്റൈറ്റിസ് പാൻക്രിയാറ്റിക് ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഈ രോഗം ഒരു അവസാന മുന്നറിയിപ്പാണ്. ഒരു വശത്ത് കഠിനമായ വേദന, മറുവശത്ത് ദഹന പ്രശ്നങ്ങളും പ്രമേഹവും. ഓർക്കുക, പാൻക്രിയാറ്റൈറ്റിസ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമഗ്രമായി തകർക്കും. കടുത്ത വയർവേദന പ്രത്യേകിച്ച് പുറത്തേക്ക് വ്യാപിക്കുന്നത് ഛർദി, ക്ഷീണം എന്നിവ മദ്യപാനമുള്ളവരിൽ കണ്ടാൽ ഉടൻ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടുക. പാൻക്രിയാറ്റൈറ്റിസ് ഒരിക്കൽ വന്നാൽ മദ്യപാനം പൂർണ്ണമായി നിർത്തുക എന്നത് മാത്രമാണ് ആ അവയവത്തെയും നിങ്ങളുടെ ജീവനെയും രക്ഷിക്കാനുള്ള ഏക പോംവഴി. മദ്യപാനം നിർത്തിയാൽ പാൻക്രിയാസിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാനും വീണ്ടും വീക്കം ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ലഹരിയിൽ നിന്ന് മോചിതരാകാനുള്ള നിങ്ങളുടെ തീരുമാനം പാൻക്രിയാസ് എന്ന നിശബ്ദനായ പോരാളിയെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവയ്പ്പാണ്.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ആദ്യമായി കണം എന്ന ചിത്രത്തിനു വേണ്ടി ജേക്സ് ബിജോയ് സംഗീതം നൽകി ഉമാദേവി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് സിദ് ശ്രീറാം.

രംഗവീൻകൾ എന്ന ചിത്രത്തിനു വേണ്ടി യുവൻ ശങ്കർ രാജ സംഗീതം നൽകി നാമത്തുകുമാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ശ്രീറാം പാർത്ഥസാരഥി.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം മഹാരാജ. സംഗീതം ബി അജനീഷ് ലോക്നാഥ്. രചന നിർവഹിച്ചിരിക്കുന്നത് വൈരമുത്തു. ആലാപനം സിദ് ശ്രീറാം.

വീട്ടിലെ വിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് ഗോപാലകൃഷ്ണൻ സംഗീതം നൽകി പാ വിജയ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് സിദ് ശ്രീറാം.

വേലയില്ലാ പട്ടധാരി എന്ന ചിത്രത്തിനുവേണ്ടി അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം, രചന ധനുഷ്, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും ധനുഷും ചേർന്നാണ്.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ അടുത്തതായി വലിമൈ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം നൽകിയിരിക്കുന്നത് യുവൻ ശങ്കർ രാജ, രചന വിഘ്നേഷ് ശിവൻ, ആലപിച്ചിരിക്കുന്നത് സിദ് ശ്രീറാം.

24 എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി മദൻ കർക്കി രചന നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിൽ അടുത്തതായി. ആലപിച്ചിരിക്കുന്നത് ശക്തി ശ്രീഗോപാലൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: കോപമരുത്. മനസ്സിന്റെ നിയന്ത്രണം കൈവിടുമ്പോഴുണ്ടാകുന്ന ദുരന്ത ഫലമാണ് കോപം. ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നിങ്ങൾ കോപിക്കുന്നതെങ്കിൽ സൂക്ഷിക്കുക, അത് മറ്റൊരു പ്രശ്നത്തിന്റെ തുടക്കമാകുന്നു. കോപം ഒന്നിനും പരിഹാരമല്ല. കോപത്തിന് കാരണമാകുന്ന ഒരു കുറ്റം മറ്റൊരാളിൽ കാണുമ്പോൾ പോലും കോപിക്കാതിരിക്കുക, സമനില കൈവെടിയാതിരിക്കുക. ആ അവസ്ഥയത്രേ ശമം. എവിടെയൊക്കെയോ ഉള്ള അസത്യവും കാപട്യവുമാണ് കോപത്തിന് കാരണം. കോപത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് അതിന്റെ കാരണങ്ങളെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. യജമാൻ ഭൃത്യനോട് കോപിക്കുന്നു. ഭൃത്യനെ തിരിച്ചങ്ങോട്ട് കോപിക്കാൻ കഴിയുമോ? ഇല്ല. അയാൾ തനിക്ക് കിട്ടിയ ശകാരം തന്നിലും താഴെയുള്ളവരോട് പ്രയോഗിക്കുന്നു, അവർ അതിലും താഴെയുള്ളവരോട്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടിവിട്ട ഒരു പാറക്കല്ല് പോലെ അത് താഴേക്ക് താഴേക്ക് വരുന്നു. ഏറ്റവും മുകളിലുള്ളയാൾ ഒന്ന് മനസ്സ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം. അപ്പോൾ തന്നിലും താഴെയുള്ളവരോട് കോപിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക, തന്റെ മേലാവ് തന്നോട് കോപിച്ചാൽ തനിക്ക് ദുഃഖമുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് തന്നിലും താഴെയുള്ളവരോട് കോപിച്ചാലും. അതുകൊണ്ട് കോപം നിയന്ത്രിക്കുക, ഒഴിവാക്കുക. കോപിഷ്ഠനായ ഒരുവൻ തന്റെ കണ്ണുകൾ അടയ്ക്കുകയും വായ് തുറക്കുകയും ചെയ്യുന്നു. കോപം ഉപദേശത്തെ വെറുക്കുന്നു എന്ന് പഴമൊഴി. കോപം ധനവാനെ വെറുപ്പിക്കും, ദരിദ്രനെ പുച്ഛിക്കും. കാരണം കൂടാതെ ഒരിക്കലും കോപമുണ്ടാവില്ല എന്ന് സമ്മതിക്കാം. എന്നാൽ ആ കാരണം നല്ല ഒന്നായിരിക്കുക എന്നത് അപൂർവം.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 30ലൂടെയാണ്. 1871 ആഗസ്റ്റ് 30 ആധുനിക ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂതർഫോർഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1957 ആഗസ്റ്റ് 30 തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കേരള സംസ്ഥാന പിറവിയെ തുടർന്ന് കേരള സർവകലാശാലയായി ദേ മാറിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: തള്ളെ.
1: 30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശാസ്ത്ര കൗതുകം.
1: നമ്മുടെ ഭൂമിയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ചില അത്ഭുതങ്ങൾ നമ്മെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. ടാൻസാനിയയുടെ വടക്കൻ ഭാഗത്തുള്ള ലേക് നട്രോൺ അത്തരത്തിലൊന്നാണ്. തീരങ്ങളിൽ കല്ലുപോലെ മരവിച്ചുകിടക്കുന്ന പക്ഷികളുടെയും മറ്റു ജീവികളുടെയും മൃതദേഹങ്ങൾ കാണുമ്പോൾ ഇതൊരു മായാജാലമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ അതിശക്തമായൊരു ശാസ്ത്രമുണ്ട്. ലേക് നട്രോൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷാരഗുണമുള്ള തടാകങ്ങളിൽ ഒന്നാണ്. ഇതിന് കാരണം തൊട്ടടുത്തുള്ള ഓൾ ഡോയിന്യോ ലെങ്കായ് എന്ന അഗ്നിപർവ്വതമാണ്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയിൽ കാണപ്പെടുന്ന സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ് എന്നീ ലവണങ്ങൾ തടാകത്തിലെ വെള്ളത്തെ അതീവ ശക്തമായ ഒരു ലായനിയാക്കി മാറ്റുന്നു. ഈ വെള്ളത്തിന്റെ പി എച്ച് നില 10.5 മുകളിലാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സോപ്പ് ലായനിയേക്കാൾ 10 ശക്തിയുള്ള ഒന്നാണിത്. ഇതിലേക്ക് അബദ്ധത്തിൽ വീഴുന്ന ജീവികളുടെ കോശങ്ങൾ ഈ ലവണങ്ങൾ ആഗിരണം ചെയ്യുകയും അവയുടെ ശരീരം ഉണങ്ങി ഒരു മമ്മി പോലെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രാസഗുണങ്ങൾ കൂടാതെ താപനിലയും ഈ തടാകത്തെ അപകടകാരിയാക്കുന്നു. വേനൽക്കാലത്ത് ഇവിടത്തെ വെള്ളത്തിന് 60°C വരെ ചൂടുണ്ടാകാറുണ്ട്. ഇത്രയും ഉയർന്ന ചൂടും രാസസാന്ദ്രതയും കാരണം മിക്ക ജീവികൾക്കും ഈ തടാകത്തിൽ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ തടാക തീരങ്ങൾ മരണത്തിന്റെ നിശബ്ദത പുതച്ചു കിടക്കുന്നത്. ലേക് നട്രോൺ ഇത്രയും ഭീകരമാണെങ്കിലും അത് ജീവനില്ലാത്ത ഇടമല്ല എന്നതാണ് പ്രകൃതിയുടെ വലിയൊരു തമാശ. ലെസ്സർ ഫ്ലെമിംഗോ എന്ന അതിമനോഹരമായ പക്ഷികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ് ഇത്. മറ്റു വേട്ടക്കാർക്കൊന്നും ഈ ക്ഷാരവെള്ളത്തിലൂടെ നടന്ന് ഫ്ലെമിംഗോകളുടെ കൂടുകൾ ആക്രമിക്കാൻ കഴിയില്ല. ഫ്ലെമിംഗോകളുടെ കാലുകളിലെ കട്ടിയുള്ള തൊക്ക് ഈ ക്ഷാരജലത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. തടാകത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവ സുരക്ഷിതമായി മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. ആകാശത്തു നിന്ന് നോക്കിയാൽ ഈ തടാകം കടും ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നതായി കാണാം. വെള്ളത്തിലെ ഉയർന്ന ലവണാംശത്തിൽ വളരുന്ന ചില പ്രത്യേകതരം ബാക്ടീരിയകളാണ് ഈ ചുവപ്പ് നിറത്തിന് കാരണം. പ്രകൃതി ഒരേ സമയം എത്രത്തോളം ഭയാനകവും സുന്ദരവുമാകാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്. ലേക് നട്രോൺ പ്രകൃതിയുടെ വൈരുദ്ധ്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചിലർക്കത് മരണക്കെണിയാണെങ്കിൽ മറ്റു ചിലർക്ക് അത് സുരക്ഷിതമായ വീടാണ്. അതിജീവനത്തിനായി പ്രകൃതി കണ്ടെത്തുന്ന വഴികൾ നമ്മെ ഇനിയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമുക്ക് ചുറ്റുമുള്ള പലരിലും ഇന്ന് കണ്ടുവരുന്ന ഒരു പരാതിയാണ് പഴയ പോലെ സ്മാർട്ടല്ല എന്നത്. വലിയ പദവികളിൽ നിന്ന് വിരമിച്ചവർ പോലും പഴയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, കണക്കുകളൊക്കെ മറന്നുപോകുന്നു, ബാങ്ക് ഇടപാടുകളിൽ പിശക് പറ്റുന്നു എന്നൊക്കെ സങ്കടപ്പെടാറുണ്ട്. പ്രായമായവരിലും മധ്യവയസ്കരിലും കണ്ടുവരുന്ന ഈ അവസ്ഥയെ വൈദ്യശാസ്ത്രം മസ്തിഷ്ക മന്ദത അഥവാ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് വ്യക്തതയില്ലാത്ത എന്തിലോ തട്ടി നിൽക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇത്. ഇതൊരു രോഗമല്ല, മറിച്ച് പലതരം ശാരീരിക മാനസിക കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ്. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, മറവി. സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പെട്ടെന്ന് മറന്നുപോകുന്നു. കുറച്ചു നേരം ചിന്തിക്കുമ്പോഴേക്കും വല്ലാതെ തളർച്ച തോന്നുന്നു. ലളിതമായ കാര്യങ്ങളിൽ പോലും തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നു. സംസാരിക്കുമ്പോൾ കൃത്യമായ വാക്കുകൾ ഓർത്തെടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കോവിഡ് മഹാമാരിക്ക് ശേഷമാണ് ഈ അവസ്ഥ ഇത്രയധികം ആളുകളിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. നമ്മുടെ ശ്രദ്ധയെയും ഓർമ്മയെയും ബാധിക്കുന്ന പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. കൂടാതെ നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹം, ശരീരത്തിലുണ്ടാകുന്ന വിവിധ അണുബാധകൾ, നീർക്കെട്ടുകൾ എന്നിവയും ഇതിന് കാരണമാകുന്നു. പ്രമേഹത്തിനും അമിത രക്തസമ്മർദ്ദത്തിനും ഉപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകൾ മസ്തിഷ്ക മന്ദതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തലച്ചോറിന്റെ വിശ്രമത്തിന് ഉറക്കം അത്യാവശ്യമാണ്. രാത്രിയിൽ 6 മുതൽ 9 മണിക്കൂർ വരെ നീളുന്ന സുഖനിദ്ര ലഭിക്കാത്തത് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമാണ്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയവയുടെ അഭാവം നമ്മുടെ ഓർമ്മയെയും ഏകാഗ്രതയെയും തളർത്തും. ദീർഘകാലമായി തുടരുന്ന മാനസിക സമ്മർദ്ദവും സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും മസ്തിഷ്ക മന്ദതയിലേക്ക് നയിക്കാം. ലളിതമായ ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഈ അവസ്ഥയെ നമുക്ക് മറികടക്കാം. രാത്രിയിൽ കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും തടസ്സമില്ലാത്ത ഉറക്കം ഉറപ്പുവരുത്തുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്നായി വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. പകൽ മുഴുവൻ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴങ്ങളും പച്ചക്കറികളും നാരുകളടങ്ങിയ ഭക്ഷണവും കൂടുതൽ കഴിക്കുക. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും മിതമായ വ്യായാമം തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. വായനയോ പസിലുകൾ പൂരിപ്പിക്കലോ പോലുള്ള തലച്ചോറിന് വ്യായാമം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ റിലാക്സേഷൻ വ്യായാമങ്ങൾ ശീലിക്കുന്നതും നല്ലതാണ്. മറ്റേതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകളിൽ മാറ്റം വരുത്തുക. മസ്തിഷ്ക മന്ദത എന്നത് പരിഹരിക്കാനാവാത്ത ഒന്നല്ല. ചെറിയ ചില മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് നമ്മുടെ പഴയ സ്മാർട്ട്നെസ് തിരിച്ചുപിടിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാ സൈ റേഡിയോ.

0: വെള്ളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ പി രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി ഈസ് ബീയിങ് കാൾഡ് ആസ് ദി ഗാഡ്സ് ഓൺ കൺട്രി. There is only one single state in the whole of the nation, that is God's country, that is Kerala, that we all are proud of it.
0: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മന്ത്രിമാരായ പി.സി. വിഷ്ണുനാഥ്, കെ. മുരളീധരൻ, സി.പി. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
2: സുഖത് സംയോഗ് സെ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കി 15th ആനിവേഴ്സറി ഭീ മനാ രഹേ ഹൈ. മുജേ ഖുശി ഹൈ ഇസ് വിശേഷ അവസർ പർ ഹം അപ്നെ സംബന്ധോ കോ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കാ ദർജാ ദേനേ ജാ രഹേ ഹം. ഇസ്കേ അന്തർഗത് ഠോസ് ലക്ഷ്യ നിർധാരിത് കർത്തേ ഹുയേ ആഗേ ബഡേംഗേ.
0: സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
2: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट. इसके माध्यम से 108 देशों की 12,000 छात्राओं को सैटेलाइट टेक्नोलॉजी सीखने और इनोवेशन के क्षेत्र में आगे बढ़ने का अवसर मिल रहा है.
1: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം പി ജയചന്ദ്രൻ.

ചിത്രം സുകൃതം. രചന ONV. സംഗീതം ബോംബെ രവി. ആലാപനം KS ചിത്രയും KJ യേശുദാസും.

വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. രചന പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

വിത്തുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ആലാപനം കെ ജെ യേശുദാസ്.

മൂന്ന് മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് പുകഴേന്തി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

അടുത്ത ഗാനം അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്. ആലാപനം KJ യേശുദാസ്.

ചിത്രം ഓളവും തീരവും, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം എസ് ജാനകി.

ഇനി മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി ഉഷ ഖന്ന സംഗീതം നൽകി പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം പി ജയചന്ദ്രൻ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കാട്ടുകുരങ്ങ്, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് സംഗീതത്തെക്കുറിച്ചാണ്. കേൾക്കാം. കാലമേ ഗഗനമേ വരിക, നിറതിങ്കളെ നിലാച്ചന്തമേ, കരളലിയും അത്രമേൽ ഹരിതമാം പശ്ചിമഘട്ടമേ, നിളേ മാനസ സരോവരമേ വരൂ. വസന്തം കുരുത്തോലച്ചാർ തണയിക്കുമീ രാവിൻ്റെ ഗഹനതയിൽ ഒപ്പമിരിക്കാം. സന്തൂറിൻ്റെ ലഹരിയിൽ ആമോദത്തിൻ്റെ ഈ നറുവീഞ്ഞു മോന്താം വരൂ. വിരലുകൾ ഓടിപ്പോകുന്ന തന്ത്രികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതെന്ത്? പൂക്കളോ ശലഭങ്ങളോ മഞ്ഞോ നിലാവോ സൗരധൂളിയോ നിലാവിൻ്റെ തരികളോ? അറിയില്ലൊന്നു മാത്രം, ഞാൻ ഈ ലഹരിയിൽ അലിഞ്ഞു ചേരുന്നു. മുന്നിൽ ശിവകുമാർ ശർമ്മയുടെ സന്തൂർ പൂക്കുന്നു. ഹിന്ദുസ്ഥാനി എന്ന വസന്ത സൗഭാഗ്യത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന സൊഫിയാനയുടെ ഒരു ഇല. അങ്ങനെ വേണം സന്തൂറിനെ വിശേഷിപ്പിക്കാൻ. ശതതന്ത്രി വീണയിൽ നിന്ന് ശിവകുമാർ ശർമ്മ വിരിയിച്ചെടുക്കുന്ന സന്തൂറിൽ നിന്നുയരുന്ന രാഗധാരകൾക്ക് എന്തേ ഇത്ര വശ്യത? പ്രകൃതിയും ഈ പ്രപഞ്ചവും സന്തൂറിന്റെ രാഗവിസ്മയങ്ങളിൽ ധന്യമാകുന്നതെന്തേ? വിഷാദസാന്ദ്രമായി ഗുജറീത്തോടി രാഗം കണ്ണുകളെ ഇങ്ങനെ ഈറനണിയിക്കുന്നതെന്തേ? അന്തരാളത്തിൽ നിന്നൊഴുകുമീ വൈശാദിക വൈഖരി ശരന്നദി. നദിയിൽ ബിംബിക്കുകയാണ് ആദിമ നിശാമുഖം. ഉദയാസ്തമയങ്ങൾ ഷഡ്ജധൈവതങ്ങളാം ഗഗനമഹാരാഗം.

സംഗീതം ദൈവത്തിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞ ഇറാഖിലെ ഷിയ മൗലവിമാരോട് അയാൾ പറഞ്ഞു, സംഗീതം ദൈവത്തിന് നിഷിദ്ധമാണെങ്കിൽ ഞാൻ പാപിയാണ്, അതിനുള്ള എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ സന്നദ്ധനുമാണ്. എല്ലാറ്റിനും മീതെ തന്റെ സംഗീതത്തെ ആത്മാവിന്റെ അനുരണനമാക്കി മാറ്റിയ ആ മഹാഗായകന്റെ പേര് ബിസ്മില്ല ഖാൻ. ബിസ്മില്ല മരിച്ചപ്പോൾ ഒപ്പം ഉസ്താദിന്റെ ഷഹനായിയും ഖബറടക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാർലമെന്റിൽ ആദ്യം പ്രവേശിച്ചത് ബിസ്മില്ല ഖാനായിരുന്നു. വിഭജനമുണ്ടാക്കിയ മുറിവ്, അതിൽ നിന്നൂറി വന്ന നൊമ്പരം, അത് കരഞ്ഞു തീർക്കാൻ വിഷാദ ധമനികളിൽ പ്രാണവായു ഊതുന്ന ബിസ്മില്ലയുടെ ഷഹനായി നാദത്തിനോളം മറ്റെന്തിനു സാധിക്കുമെന്ന് നെഹ്റുവിന് തോന്നിക്കാണണം.

നർത്തനമാടുവാൻ മോഹമാണെങ്കിൽ ഈ ഹൃത്തടം വേദിയാക്കൂ. ഇവിടെ നിൻ പദചലനങ്ങൾ കൊണ്ടൻ മിടിപ്പുകൾ താളമാകട്ടെ, രാഗമാകട്ടെ. എൻ ജീവമണ്ഡലം നിന്റെ പാട്ടിനാൽ അമൃതമാകട്ടെ ഈ പ്രപഞ്ചവും സമസ്ത ജീവബിന്ദുക്കളും. മൈക്കിൾ, പ്രിയപ്പെട്ട ജാക്സൺ, ജനിമൃതികൾക്കപ്പുറത്തേക്ക് നീ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നിലയ്ക്കാത്ത മഴയായി നീ നിന്ന് പെയ്യുമ്പോൾ കരഞ്ഞാർത്തു പോകുകയാണ് എൻ്റെ ഹൃദയവും. കൂട്ടുകാരാ, തിരയുന്നു നിന്നെ ഞാൻ എൻ്റെ ഏകാന്തരാവുകളിൽ. പാട്ടുകാരാ, നീ എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയിട്ട് എങ്ങ് പോയിരിക്കുന്നു? കേൾക്കുന്നു ഞാൻ നിന്റെ പാട്ടിൻ്റെ അന്തരംഗങ്ങളിൽ, ഭൂതകാല ഗഹുരങ്ങളിൽ നിന്നെന്ന് പോൽ പ്രതിധ്വനിക്കുന്നു. വീണ്ടും വീണ്ടും എന്നെ കൊണ്ടുപോകുന്നത് ഏത് രാത്രിയുടെ കടൽ തീരങ്ങളിൽ? നിലാവസ്തമിച്ചില്ല, രാക്കിളികൾ പറന്നുപോയിട്ടില്ല, താരങ്ങൾ കണ്ണു ചുമ്മി തുടിച്ചു നിൽക്കുന്നു. പ്രിയ ഗായക, നിർത്താതെ നീ പാടുക.

പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? ഉണ്ടാവണം. മഴയെ മറികടന്നുകൊണ്ട് ഉച്ചസ്ഥായിയിൽ പെരുകി നിറയുന്ന തബല, ഇടനെഞ്ചിന്റെ താളം പോലെ, ചിലപ്പോൾ ഒരു മേഘനാദം പോലെ, മഴയായും വെയിലായും ആളുന്ന തീയായും വേഗങ്ങൾ കുറിക്കുന്ന തബലത്താളത്തിൽ ഹോസ്റ്റൽ മുറി പ്രകമ്പനം കൊള്ളുന്നു. ഡി ജെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല മുറികളിലും നിറഞ്ഞു കേൾക്കുന്നത് സക്കീർ ഹുസൈനും അല്ലാരഖയും ഒക്കെ തന്നെ. അനാദിയായി പെയ്തുറങ്ങുന്ന സംഗീത നിശകൾ ഹോസ്റ്റൽ ഒരു പവിഴദ്വീപായി പൂത്തു നിൽക്കുന്നു. പ്രണയകാലങ്ങളുടെ വസന്തചാരുത, കവിതയും തബലയും കാട്ടുതീയായി പടരുന്ന വിപ്ലവ ചിന്തകളും, ഓർമ്മയായല്ല മൃത്യുവെത്തിയാലും കൊണ്ടുപോകാനാകാത്ത മാധുര്യമായി മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നു താളങ്ങൾ.

നിലാവ് തിന്നുന്ന ചകോരങ്ങൾ, ചുരന്ന ചന്ദ്രികയിൽ നീരാടുന്ന സ്വപ്നഹംസങ്ങൾ, ഒലിപ്രം കടവിനരികിൽ പച്ചപ്പുലുകൾക്ക് മീതെ ചമ്രം പടിഞ്ഞിരുന്ന് കേട്ട കവിതകൾ, പാട്ടുകൾ, ഉറക്കത്തിന്റെ ഉമ്മറവാതിലിൽ നിന്ന് ഉന്മേഷമുണ്ടാക്കുന്ന സുലൈമാനി പോലെ അവന്റെ ബാംസുരി ഉയരുന്നു. കടവ് കിനാവിലെന്ന പോലെ ഗോകുലമാകുന്നു. കോതമ്പ് മണികളുടെ നിറമില്ലാത്ത ഗോപികമാർ, ഗോപാലകർ, കൃഷ്ണ നീ വേഗം വരൂ, ഇവിടെ ഇതാ വർണ്ണപ്പൊട്ടുകൾ താലങ്ങളിൽ തൂകിവെച്ച് കാത്തു നിൽക്കുന്നു. സ്നേഹത്തിന്റെ നിറമാല്യങ്ങൾ നീളുകളിലും നീലപ്പൂവുകൾ വിതറി കായാമ്പൂമരം, കടമ്പിന്റെ കൊമ്പത്ത് നിന്നോറി വരുന്ന ഓടക്കുഴൽ നാദം, ഹരിപ്രസാദ ചൗരസിയോ രാജേന്ദ്രപ്രസന്നയോ ആരൊരാൾ പാടുന്നു. നിശയിൽ ഏത് രാഗവും നിന്റെ കാൽപാദങ്ങളിൽ വീണ് നമിക്കുന്നു. ചന്ദ്രഹൃദയമായി വീണ്ടുമേ.

അസ്ത്യുത്തരസ്യാം ദിശി ദേവദാത്മ ഹിമാലയോ നാമ നാഗാധിരാജ് പൂർവപരോ ത്വയാനിധി വിഗാഹ്യസ്ഥിത പൃഥ്വ ഇവ മാനദണ്ഡ. കുമാരസംഭവം, വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിലെ പ്രണയാമൃതം, കാളിദാസ കവിയുടെ കാവ്യോത്സവം, കമനീയമായ

സാഹിത്യ സംസ്കൃതി, ആ സേതുഹിമാലയം അനുഗ്രഹിച്ചു വശായി നിൽക്കുന്ന ഭാരത സംസ്കാരം. സംഗീതം സാഹിത്യത്തിൻ്റെ പുഷ്പതൽപ്പത്തിലും മയങ്ങുന്ന അനിർവചനീയത. ആകാശം ഭൂമിയുടെ മടിയിൽ തലോടനമേറ്റു കിടക്കുന്നു. ചക്രവാളം ചുവന്നു തുടുക്കുന്നു. ഇവിടെ പ്രണയാമൃതമായ ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ കേൾക്കാൻ തോന്നുന്നത് സിത്താറിൻ്റെ നാദമായിരിക്കുന്നു.

മാമ്പൂക്കൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന നിരത്തിലൂടെ നടക്കുമ്പോൾ ഓർമ്മ വന്നത് പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന വരികളാണ്. വഴിയോരത്തെ കലുങ്കിലിരുന്ന് വൈലോപ്പിള്ളി പാടുന്നു, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. നളിനി നന്ദനാരുടെ ഏകാഭിനയം പഴയ മാനവീയം വീഥിയിൽ കോരത്തെരിച്ചു നിന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്ത് സംഗീത വിരുന്ന്. നിശാഗന്ധിയിൽ ഗുലാമലി പാടുന്നു, വർഷം എത്ര കഴിഞ്ഞു ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ വീണു ചിതറുന്ന ഗസൽ. അടുത്തിരുന്ന് ചങ്ങാതി ചെവിയിൽ മന്ത്രിക്കുന്നു, പോകാം നമുക്ക്, ബസ് കിട്ടില്ല, വേണമെന്നില്ല, ഇത് പകുതി വെച്ച് ഇറങ്ങിപ്പോവാൻ വയ്യ. ഗസൽ നിശാഗന്ധിയിലാകെ പരക്കുന്നു. പുറത്ത് നിലാവുതിച്ച് കാണുമോ? മഞ്ഞു വീണു തുടങ്ങിയിട്ടുണ്ടാവുമോ? കിഴക്കേക്കോട്ടയിൽ പുലരിയിൽ എത്തുന്ന വണ്ടിയും കാത്ത് ഗസൽ പുതച്ചുറങ്ങിയ രാവ്. ഗുലാമലി പാടിക്കൊണ്ടേയിരിക്കുന്നു.

സംസ്കൃതി ഭവനിലാണ് എന്നാണ് ഓർമ്മ. പാർവതി ബാവുൽ പാടുന്നു, ആടുന്നു, ബാവുൽ സന്ധ്യ, ഏകതാരയുടെ ഏകാന്ത സംഗീതം. ഭാഷ പരിചിതമല്ല, സംഗീതത്തിന് ഭാഷ വേണം, വേണ്ട തന്നെ. ഏതു നിറത്തിൽ പൂത്തിറങ്ങിയാലും പരിമളം ഒന്നായിരിക്കുന്ന കലാചാരുത, ഉണർത്താനും ഉറക്കാനും കഴിയുന്ന മാന്ത്രികത്വം, ആവേശപ്പെടുത്താനും സമന്വയപ്പെടുത്താനും സാധ്യമാക്കുന്ന മാന്ത്രിക വിരലുകളിൽ നിന്നുണരുന്ന സപര്യകൾ. സംഹാരമൂർത്തിയായ പരമേശ്വരനും സാത്വിക രൂപമായ നാരദനും തേടിയത് ഒരേ പാതകൾ. അന്യൂനമായ സംഗീതത്തിന്റെ അനന്തതകൾ. ബൈജു ബാവരയും താങ്സനും ഹരിദാസനിലൂടെ സഞ്ചരിച്ചതും ഒരേ വഴിയിലൂടെ. സംഗീതത്തിന്റെ സാഗരഗീതികളിലൂടെ, പ്രകൃതിയുടെ നാദവൈചിത്രങ്ങളിൽ നിന്ന് മനുഷ്യചേതനയുടെ സർഗോത്സവങ്ങളിലേക്ക്, തീയായും നിലാവായും മഞ്ഞായും മഴയായും സംഗീതം അനാദിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുറ്റും ബാവുൽ സംഗീതം നിറയുന്നു. ഏകധാരയിൽ അലിഞ്ഞില്ലാതാകുന്ന ഞാനും എൻ്റെ മനസ്സും. പാർവതി ബാവുൽ മേഘമാലകൾക്കിടയിൽ നിന്ന്, കടലിടുക്കുകളിൽ നിന്ന്, കോടമഞ്ഞിൻ്റെ തണുപ്പിൽ നിന്ന് എനിക്ക് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമേ രാത്രിയിലേക്ക് സ്വാഗതം. പണ്ടാണ് കൂട്ടായണി മുട്ടിൽ നിന്ന് ഏതാണ്ട് വെള്ളുപ്പാറ വരെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നിരന്ന വയലുകളായിരുന്നു. കൂട്ടായണിമൂട്, കാലംപാറ, പാറക്കട, ഞെട്ടയം വിളാകം, വെള്ളൂപ്പാറ. കേട്ടാത്തോന്നും 500 മീറ്ററിനിടയിൽ ഇത്രയും സ്റ്റോപ്പുകളൊന്നും. ബസ് സ്റ്റോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പനിമുക്ക് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞെട്ടയം വിളാകത്തായിരുന്നു. പിന്നെയുള്ളത് വെള്ളനാട് ജംഗ്ഷനിലാണ്. അന്ന് ജംഗ്ഷന് പേര് അമ്പലമുക്കെന്നായിരുന്നു. ഇന്നത് ടൗണായി. പാറക്കട മുതൽ ഞെട്ടയം വിളാകം വരെ ശരിക്കും റോഡിൻ്റെ രണ്ട് വശങ്ങളും വയല് തന്നെയായിരുന്നു. ഗ്രാമത്തിൻ്റെ എല്ലാ പച്ചപ്പും സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അനാദിയായ പച്ചപ്പ്, അങ്ങനെ വേണം പറയാൻ. അങ്ങനെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ എന്ന് കവി പറയുന്നതുപോലെ ഒരു നാട്. നോക്കി നോക്കിയിരിക്കെ നാട് പക്ഷേ നഗരമാവുകയാണ്, നഗരമായി മാറുകയാണ്, നഗരമാക്കുകയാണ്. ഒരു പാട്ട് കേട്ടാലോ?

റോഡിലൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഞങ്ങളെ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലെ എല്ലാവർക്കും നന്നായിട്ടറിയാമായിരുന്നു. പഞ്ചായത്ത് കിണറിന് നേരെ മുൻവശം രാധാകൃഷ്ണൻ എൻ്റെ കടയാണ്. ഒരറ്റത്ത് അപ്പടിമാമൻ്റെ ചായക്കട, മറ്റേ അറ്റത്ത് കലാ റെക്രിയേഷൻ ക്ലബിൻ്റെ ഓഫീസ്, നടുക്ക് തമ്പിയണ്ണൻ്റെ തുണിക്കട. പണ്ടവിടെ കുട്ടപ്പമാമൻ തയ്യൽക്കട നടത്തിയിരുന്നു. അതുപക്ഷെ എൻ്റെ ഓർമ്മയിലില്ല. കിണറ് കഴിഞ്ഞാൽ വലത്ത് ആദ്യത്തെ വീട് പാവനമാമയുടേതാണ്. അവിടുന്ന് ഹരിച്ചേട്ടനും അനിയനും ഒപ്പം ചേരും സ്കൂളിൽ പോകാനേ. ഏതാണ്ടൊരു കൊച്ചു ജാഥയായാണ് ഞങ്ങളുടെ സ്കൂളിൽ പോക്ക്. തൊട്ടടുത്താണ് തെക്കത്, കൂട്ടായണി മുടിനെ സർവം കാക്കുന്ന ചാമുണ്ടി. അതും കഴിഞ്ഞ് കാലമ്പാറ, പിന്നെ അങ്ങോട്ട് വയൽ മാത്രം. കാലമ്പാറയ്ക്ക് എതിരെയാണ് പാറക്കട. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പാറയുടെ ചുവട്ടിലായിരുന്നു ആ വീട്. പാറ കാണാനേ ഇല്ല ഇന്ന്, മൺമറഞ്ഞു പോയതുപോലെ, ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായതുപോലെ. ഗ്രാമത്തിൻ്റെ ഒരു സുന്ദര ചിത്രമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

0: ആരും ബന്ധുക്കളൊന്നും ആയിരുന്നില്ല. എന്നാലും ബന്ധുക്കളെക്കാൾ അടുപ്പമായിരുന്നു. എല്ലാവരെയും അറിയാമായിരുന്നു. അജ്ഞേയമായ ഒരു പാരസ്പര്യം എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. പച്ചവയലും പച്ചയായ മനുഷ്യരും ചേർന്ന ഒരു വല്ലാത്ത സൗന്ദര്യം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന സമരസം അതിന്നില്ല, തീരെയില്ല. റോഡിൽ വെച്ച് പരസ്പരം കണ്ടാൽ എവിടെ പോകുന്നു എന്ന ചോദ്യവുമില്ല. പണ്ടങ്ങനെയല്ല. ഒരു മൈലിനിടയിൽ ഒരു പത്തു പേരോടെങ്കിലും പറയേണ്ടതായി വരും മുക്കുവരെ പോകുന്നുവെന്ന്. അമ്പലം മുക്കുവരെയെന്ന് തീർത്തു പറയില്ല. മുക്ക് സ്വന്തം മുക്കായിരുന്നു. വൈകുന്നേരത്തെ മുക്ക് നടത്തകളിലെ പ്രധാന ലക്ഷ്യം ദോശയും ആംപ്ലേറ്റും തന്നെയായിരുന്നു. ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആംപ്ലേറ്റ് തന്നെ. അന്ന് നിങ്ങൾക്കറിയുമോ, എൻ്റെ നാട്ടിൽ ആളുകൾ കുട്ടണ്ണൻ്റെ ദോശയ്ക്കും ആംപ്ലേറ്റിനും അഡിക്റ്റായിരുന്നു. എന്നാൽ അധികം ആരും ലഹരിക്ക് അടിമകളുമായിരുന്നില്ല. ഒരു പാട്ട് കേട്ടാലോ?
1: നാടുകാണി

അമ്പലമുക്കിൽ അന്ന് അധികം കടകളൊന്നുമില്ല. മുകുന്ദണ്ഡന്റെ സ്റ്റേഷനറി കട, അവിടെയാണ് ഇന്ന് ഇന്ദിരയുടെ വലിയ ഷെയ്പ്പൊന്നുമില്ലാത്ത പ്രതിമ ഇരിക്കുന്നത്. ആരുടെ പ്രതിമയുണ്ടാക്കിയാലും അതിനൊരു ശില്പചാരുതയുണ്ടാവണം അല്ലേ? പിന്നെ ഏക ആശ്വാസം എന്നത് തമലത്തൊക്കെ ഇരിക്കുന്ന പ്രതിമയെക്കാളൊക്കെ ലുക്കിൽ ഇന്ദിരയെ ഓർമ്മിപ്പിക്കുന്ന പ്രതിമയാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് എന്നതാണ്. അതുപോട്ടെ, പറഞ്ഞു വന്നത് മുകുന്ദണ്ഡന്റെ സ്റ്റേഷനറി കടയെക്കുറിച്ചാണ്. കൃത്യം ആ സ്ഥലത്താണ് ഇപ്പോൾ ദീപുവിൻ്റെ മൊബൈൽ കട. ഇപ്പോഴത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഇരുന്നിടത്ത് അന്നൊരു ചായക്കടയുണ്ടായിരുന്നു, സുകുമാരമാമൻ്റെ ചായക്കട. ഓലപ്പുരയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു ആ കടയ്ക്ക്. എല്ലാ എണ്ണ പലഹാരങ്ങൾക്കും പ്രത്യേക രുചിയായിരുന്നു. ഇന്നും ആ രുചി നാവിലുണ്ട്. അന്നൊന്നും ചിക്കൻ കറിയും വറുത്തതൊന്നും അത്ര വ്യാപകമായിരുന്നില്ല. ദോശയും ചമ്മന്തിയും രസവടയും രണ്ട് പപ്പടവും ഒരു ആംപ്ലേറ്റും ചൂട് ചായയും പിന്നെ ഒരു രസവട കൂടിയായാൽ അമൃതത്തായിരുന്നു. ആ ചായക്കട കോമ്പിനേഷനാണ് പിൽക്കാലത്ത് തട്ടുകടകൾ അതേപടി കോപ്പി അടിച്ചത്. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ಪಾವನಾಲೋಲನಾಯಿ ಮೋಗ ಪೋಗ ಜೀವನಾಥ ಪಾವನಾಲೋಲನಾಯಿ.
1: ಚಿಕ್ಕನೆ ಕುರಿಚ ಪರಣದುಕೊಂಡಾನ ಏറ്റവും നല്ല ಚಿಕ್ಕನ್ ಕರಿ ಕಳಿಚದು ಕಟಚಕೊಳ್ಳಿಯಲ್ ನಿನ್ನಾಯಿರುನು. ಅದಂಗ ಬಾಲರಾಮಪುರತಲ್ಲೇ ನಾಟಿಲ್ ನಲ್ಲ ಚಿಕ್ಕನ್ ಕರಿ ಇಪ್ಪ ಸುಲಭಮಾನ. എന്നാലും അമ്മ ഹോട്ടലിലെ ചിക്കൻ തോരനും കറിയും ഒന്ന് വേറെ തന്നെയാണ്. നാലുമുക്കിൽ രവി നല്ല ഒന്നാം തരം ചിക്കൻ പെരട്ട് വയ്ക്കും, നല്ല നാടൻ ചിക്കൻ പെരട്ട്. ആംപ്ലേറ്റിൻ്റെ പേറ്റൻ്റ് ഇന്നും കുട്ടമ്മാമൻ്റെ കടയ്ക്ക് തന്നെ. ഗ്രാമം അതിൻ്റെ രുചി മറക്കില്ല. പക്ഷെ തമ്മിൽ അറിയാത്തവരും അറിയേണ്ടതില്ലാത്തവരുമായി ഞങ്ങളും മാറുകയാണ്. കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കാത്തവരായി ഞങ്ങളും പരിഷ്കരിക്കപ്പെടുകയാണ്. പുതിയ മക്കൾക്ക് ആരെയും അറിഞ്ഞുകൂടാ. എന്നാലും പഴയ ആളുകൾ, അവർക്ക് അടിസ്ഥാനപരമായി വലിയ മാറ്റമൊന്നുമില്ല. ഒരു പേന വാങ്ങാൻ ചെന്നാൽ ജയചന്ദ്രയിലെ മാമൻ കുശലം ചോദിക്കുന്നു, കാണാറേയില്ലല്ലോ എന്ന് പരിഭവം പറയുന്നു. റോഡിൽ വെച്ച് കണ്ടാൽ പാട്ടുകുട്ടനും ഇവിടെയൊക്കെ ഉണ്ടോടെ എന്ന് കളിയാക്കി ചോദിക്കുന്നു. പപ്പനും ശബരിയും വിമലും ഗായത്രിയും ചക്കരയും എല്ലാവരും ചേർന്ന് ജംഗ്ഷൻ ജീവസുറ്റതാക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

0: ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? സംഘർഷങ്ങൾ തീരെയില്ലാത്ത നാടാണ്. വെള്ളനാട്ടമ്മ കാക്കുന്നത് കൊണ്ടാണ് അങ്ങനെയെന്ന് കെ ജി മാമൻ പറഞ്ഞു. ഗ്രാമത്തിൻ്റെ ശക്തി ചൈതന്യമായി ആളുകൾ അമ്മയെ കാണുന്നു. എൻ്റെ ഓർമ്മയിലുള്ള ഏക സംഘർഷം ഒരു രാഷ്ട്രീയ സംഘർഷമാണ്, 2000 മുമ്പ്. അതല്ലാതെ വലിയ ഒരു സംഘർഷവും ഓർമ്മയിലില്ല. ഗ്രാമത്തിൻ്റെ ഐക്യവും സന്തോഷവും പാരസ്പര്യവുമാണ് അതിൻ്റെ പ്രധാന കാരണം. ആ വിശുദ്ധിയെ കൈവിടാൻ വയ്യ. ആ വിശുദ്ധി കൈവിട്ട് ഗ്രാമത്തെക്കുറിച്ച് ഓർക്കാനും വയ്യ. ഒരു പാട്ട് കേട്ടാലോ?
1: അടി തമരടിക്ക.

ലോകത്തിലെവിടെ നിന്നും കരുണാസായ റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായ റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായ റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായ റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ചിലരെങ്കിലും ഗ്രാമം നഗരമാകണമെന്ന് ആഗ്രഹിക്കുന്നു. സാധാരണ അങ്ങനെ ആഗ്രഹിക്കുന്നവർ കച്ചവടക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ കച്ചവടക്കാർക്കും നന്നായിട്ടറിയാം അവർക്ക് കിട്ടേണ്ട കച്ചവടം എല്ലാ ദിവസവും കിട്ടുമെന്ന്. പണ്ട് ഉത്സവം ഞങ്ങളുടേത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പകിട്ടൊക്കെ വലുതായി. ആളുമാരവവും വെട്ടവും വെളിച്ചവും ശബ്ദവും ഒക്കെയായി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലെ, വലിയ ഏതോ വ്യാപാരം നടക്കുന്ന പോലെ. എന്നാലും അമ്മ നമ്മുടെ അമ്മ തന്നെയാണല്ലോ. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആത്മബന്ധങ്ങൾ നിരാശാജനകമായി കൊണ്ടിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാലും ശുദ്ധവായുവിന് ഒരു കുറവുമില്ല, ശുദ്ധജലത്തിനും കുറവില്ല തന്നെ. പച്ചക്കറി പക്ഷേ കൃഷി തീരെയില്ല തന്നെ. ഒരു മുറം പച്ചക്കറിയും മട്ടുപ്പാവുമൊന്നും അധികം ക്ലച്ച് പിടിച്ചില്ല എന്ന് വേണം പറയാൻ. വീട് വച്ചാൽ അതിനു മുമ്പേ കിണർ കുഴിക്കുന്ന സ്വഭാവത്തിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തൊക്കെയോ ഇപ്പോഴും ബാക്കിയുണ്ട്. അശരീരി പോലെ ഒരു കവിത കേൾക്കുന്നു, ബാക്കി വല്ലതുമുണ്ടോ? പുന്നലൂർ ബാലന്റെ കവിതയാണ്, ബാക്കി വല്ലതുമുണ്ടോ? ഉണ്ട്. നാഗരികതയുടെ ആരവങ്ങൾ ആകാശത്തിനുമേൽ മുഴങ്ങിയാലും എൻ്റെ ഭൂമിയുടെ തണുപ്പിൽ ഞാനിപ്പോഴും ഒരു തുമ്പിയൊച്ച കേൾക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഒരു തുമ്പപ്പൂ കാണുന്നുമുണ്ട്. ഞാനിപ്പോഴും ഒരു വാഴക്കൂമ്പിൻ്റെ തേൻ നുണയ്ക്കുന്നുണ്ട്. ഒരു പൂവാങ്കുരുന്ന് ഇപ്പോഴും എന്നെ തലോടി പോകുന്നുണ്ട്. കൈതപ്പൂവിൻ്റെ മണമുള്ള നിലാവ് എന്നെ വന്ന് മൂടുന്നുണ്ട്. ഞാനും നിങ്ങളും ഇവിടെ തന്നെയുണ്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും ഈ മരത്തിൻ്റെയും വേരുകൾ ഈ മണ്ണിൽ തന്നെയല്ലേ. ഈ മണ്ണില്ലാതെ, ഈ മണ്ണിനെ സ്നേഹിക്കാതെ നമ്മളെങ്ങോട്ട് പോകാനാണ്? ഒരു പാട്ടുകൂടി കേട്ടാലോ?

സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നന്നായി ഉറങ്ങിയാലല്ലേ നന്നായി ഉണരാൻ പറ്റൂ? നന്നായി ഉണർന്നാലല്ലേ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ? ഏറെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഓരോ ജന്മത്തിൻ്റെയും ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ സുഖസുഷുപ്തി, ശുഭരാത്രി. നാളെ വീണ്ടും കേൾക്കാം. അതുവരെ വിട പറയുന്നു സന്തോഷപൂർവ്വം, സ്നേഹത്തോടെ, മധുജൻ.